മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെണ്ട്ര ആർജി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: ശുഭദിന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന് ഒരുപാട് ഇരുണ്ട നിമിഷങ്ങളുണ്ട്. ആ ഇരുണ്ട നിമിഷങ്ങളിലാണ് നാം ചിലപ്പോൾ വളരെ ശക്തവും മനോഹരവുമായ സൗന്ദര്യങ്ങളും ശക്തിയുമൊക്കെ തിരിച്ചറിയുന്നത്. രാത്രിയോട് നമുക്ക് ഭയമുണ്ട്, പക്ഷേ രാത്രി നമുക്ക് നൽകുന്ന ഒരു ഏകാന്തതയുണ്ട്. അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ ഇരുട്ടാവുമ്പോൾ നാം നമ്മുടെ ഉള്ളിൽ ചിലതൊക്കെ തിരയാറുണ്ട്, ചില ഉത്തരങ്ങൾക്കായി, ചില ഓർമ്മകൾക്കായി, ചില സ്വപ്നങ്ങൾക്കായി. കാരണം സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങളെക്കാൾ മനോഹാരിതയുണ്ടാകും, ഭംഗിയുണ്ടാകും. ആ സ്വപ്നങ്ങൾ നിശബ്ദമാണെങ്കിലും ചുറ്റിനും ഇരുട്ടാണെങ്കിലും വാചാലവും ഉള്ളിൽ നിറയെ വെളിച്ചം പകർത്തുന്നതുമായിരിക്കും. ആ വെളിച്ചത്തിൽ ചുറ്റുപാടുകളുടെ ഇരുട്ടിനപ്പുറത്ത് നമ്മുടെ ഹൃദയം സന്തോഷഭരിതമാകും, മുഖം തിളങ്ങും, കണ്ണുകളിൽ ആ തിളക്കമുണ്ടാകും. രാത്രിയുടെ ആഴങ്ങളിലാണ് മനുഷ്യൻ അഗാധതയുടെ ആത്മാർത്ഥത തേടുന്നത് എന്ന് മതങ്ങളും പറയുന്നു. അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥനകൾക്കും രാത്രി വ്രതങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യം പല മതങ്ങളും കൽപ്പിച്ചിരിക്കുന്നത്. കാരണം ചുറ്റുപാടുകളിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നാം ചിലപ്പോൾ ചിന്നിച്ചിതറി പരന്നൊഴുകുമെങ്കിൽ നാം നമ്മളിലേക്ക് പടർന്നു കയറുന്നത് രാത്രികളിലാണ്. രാത്രികളുടെ നിശബ്ദതകളാണ് ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത പലതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഉറക്കത്തിനിടയിൽ ഒന്ന് ഉണർന്നു പോകുന്ന ആൾ പിന്നീട് ഉറക്കം വന്നില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ്. അങ്ങനെ ഉണരുന്ന മഹത്തുക്കളായ ആളുകൾ ആ ഇരുട്ടിലാണ് അവരെ അന്വേഷിച്ചത്, സത്യത്തിന്റെ പൊരുൾ തേടിയത്. അതുകൊണ്ട് ഇരുട്ടിനെയും സ്നേഹിക്കണം. കാരണം വെളിച്ചം ചിലപ്പോൾ നമ്മളെ കബളിപ്പിച്ചെന്ന് വന്നേക്കാം, ഇരുട്ട് അങ്ങനെ കബളിപ്പിക്കാറില്ല. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ യുഎഇ യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2nd തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. എൻഡിഎ 3rd തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. എഐഎൻആർസിയുടെ നേതൃത്വത്തിൽ എൻഡിഎ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5th തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ കെപിസിസി പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ വി എം സുധീരൻ, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ സിപിഐഎം നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. ജൂൺ 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. സിപിഐ ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. സിപിഐ മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ ഡിഎംകെ നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്രമികവ് കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സെഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട എൽപിജിയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-നാണ് പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 പിന്നിട്ടു. 100 ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം.

എല്ലാവരും രാവിലെ പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുവാണല്ലേ. അപ്പോൾ ആ കേട്ട് ആ നല്ല മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ എന്ന ആ വരികളോടു കൂടി തന്നെ ദാ ഈ ഒരു വരിയിലേക്കും കൂടി നമുക്ക് കടക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേറെ പാസഞ്ചറാണ് കൂടെയുള്ളത്. ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ ഇന്ന് മെയ് 12 നല്ലൊരു ദിവസം ഇന്ന് ചൊവ്വാഴ്ച. ആ ഒരു ചൊവ്വാഴ്ചയിൽ നമുക്ക് നല്ല അടിപൊളി ഒരു വിഷയം, ഒരു ചൂടൻ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ നമുക്കൊണ്ട് കയറി ഇങ്ങനെ പോകാം. ഇപ്പം ഇന്നത്തെ ഒരു വിഷയം, ഒരു നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ സന്തോഷമായിട്ടിരിക്കാൻ. സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഏതാൾക്കാരാണുള്ളത് അല്ലേ? മനുഷ്യൻ്റെ മുഖത്തെ ആ ഒരു ചിരി, ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചാൽ തന്നെ അത്ര വലിയൊരു സന്തോഷം നമ്മുടെ മനസ്സിന് കിട്ടുമെന്നാണ് എല്ലാവരും പറയുക എന്ന് പറയുന്നത്. അപ്പം ആ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യരാണുള്ളത്? നമുക്ക് ഒരു പ്രയാസങ്ങളോ ഒരു ദുഃഖങ്ങളോ അങ്ങനെ വരരുതേ എന്നാണല്ലോ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മൾ സന്തോഷം, നമ്മളുടെ നമുക്കിഷ്ടം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇല്ലേ? എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കുന്ന നമ്മുടെ പാസഞ്ചേഴ്സിനോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അഭിപ്രായം പറയേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് സന്തോഷത്തെ പറ്റിയിട്ടാണ്. സന്തോഷം നമുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നൊന്നും ആരടുത്തും ചോദിക്കേണ്ട കാര്യം, എല്ലാവരും സന്തോഷിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. ചില ആളുകളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷവും ആത്മസംതൃപ്തിയും ഒക്കെ കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരോട് നമ്മൾ കുറച്ചും കൂടി കൂട്ടുകൂടിയാൽ എന്തായിരിക്കും, നമുക്ക് കുറേ കൂടി നമ്മളുടെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുറേ കൂടി ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും നമ്മൾ ഈ ഒരു ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി കഴിയുമ്പോൾ അടുത്ത ഒരു കാര്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ വന്നാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രസ് പഠിച്ച് ചുമ്മാ വിഷമിച്ച് നമ്മളതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെയൊന്നും ഇരിക്കത്തൊന്നുമില്ല. നമ്മൾ ഏതാണോ നമുക്ക് സന്തോഷവും കണ്ടെത്താൻ പറ്റുന്നത്, ഏതാണോ നമുക്ക് മനസമാധാനം തരുന്നത്, ആ ഒരു പാത സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മളുടെ ദൃശ്യം 3 പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്ന വളരെയധികം കുറേയധികം ഫിലോസഫിയുടെ ആശാനാണ് ലാലേട്ടൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനൊരു വീടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പം എപ്പോഴും ഒന്നും അദ്ദേഹം ആ തിരുവനന്തപുരത്തേക്ക് അമ്മ ജീവിച്ചിരുന്ന സമയത്ത് പോകാറില്ലായിരുന്നു. കാര്യം മനസ്സിന് പ്രയാസമായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സീനിയറായിട്ടുള്ള നടൻ മധുസാറ് പറഞ്ഞു, ഇനി ലാലിന് സമാധാനമായിട്ട് വിശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. അതെന്ന് പറയുന്നത് അതായത് എത്ര വളരെയധികം വൈകാരികതയോടും കൂടി അതേപോലെ തന്നെ എത്രയധികം ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ശ്രീ മോഹൻലാൽ പറഞ്ഞത് അത് എനിക്ക് അത് വളരെയധികം സമാധാനം തരുന്ന ഒരു വാക്കായിരുന്നു അതെന്ന്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ അത്രയും മനോഹരമായിട്ട് അമ്മയെ യാത്ര അയക്കാൻ പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതേപോലും അത്രയും അധികം വളരെ ഒരു വലിയ കാര്യത്തെ പോലും വളരെയധികം ആ ഒരു താത്വിക ചിന്തയോടുകൂടി എടുക്കാൻ പറ്റുക, വളരെയധികം വിഷമമുള്ള ഘട്ടങ്ങളിൽ പോലും ആ ഒരു പ്രയാസത്തെ പോലും അവർക്ക് അതിന് വളരെ നന്നായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതൊരു പുതിയ തോട്ടാണ് നമ്മളുടെ ആൾക്കാർക്ക് ചിന്തിക്കാൻ. ഏതെങ്കിലും ഒരു പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തു നിന്ന് കിട്ടാവുന്ന മനസമാധാനത്തിൻ്റെ വഴി കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ആൾക്കാർ ഒരിക്കലും ഒരാളും നമ്മളിങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് എപ്പോഴും ഇങ്ങനെ മനപ്രയാസങ്ങളിലൂടെ പോയി ായിട്ട് ഇഷ്ടപ്പെടുന്നവർ ആരും തന്നെയില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് കുറേയധികം ഫാക്ടേഴ്സ് കാണും അല്ലേ. നമുക്ക് ചില നമുക്ക് രക്ഷകർത്താക്കളായിരിക്കാം, നമ്മളായിരിക്കാം, നമ്മളുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്താൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, നിങ്ങൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ എവിടെയാണ് നിങ്ങളെ സന്തോഷം കണ്ടെത്തുന്നത്, നിങ്ങൾക്ക് യാത്ര ചെയ്യാനാണോ ഇഷ്ടം, നിങ്ങൾക്ക് കൂടുതൽ നേരം കുടുംബത്തോടുകൂടി ഒപ്പം ഇരിക്കാനാണോ ഇഷ്ടം. ചിലർ വിളിക്കുമ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പറയുമായിരിക്കും, ഞാൻ കുറേ നാൾ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത്, എനിക്കിനി കുറച്ച് യാത്രകളൊക്കെ പോയി നമ്മുടെ നാടൊക്കെ കണ്ട് ഞാൻ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് എനിക്കിനി ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ. അഭിപ്രായം പറയേണ്ട നമ്പർ 9544700912. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇടവേള പോയിട്ട് വരാം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.
1: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
5: എന്തു അടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ് കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
9: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
10: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: ഇന്ധനോപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
12: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
11: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും എൽ പി ജി ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. കെ പി സി സി മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ, ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ യു എ ഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് യെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
13: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
11: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3rd സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
14: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
11: ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംഡം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ വിബിജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് ബിബിജി റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. എൻ ഡി എ അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ മൂന്നാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം.

0: കരിനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
9: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
11: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചറാണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് സന്തോഷം, സന്തോഷത്തെ പറ്റിയിട്ടാണ്. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്, സന്തോഷമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ തേടി കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള കുറേ രസകരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ 9444704912. ലൈഫിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലേ. അതെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ പറയത്തില്ലേ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് നമ്മളുടെ ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, നമ്മളുടെ ബന്ധങ്ങളും സമയങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സമയങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന്, അല്ലെങ്കിൽ നമ്മുടെ സ്വയം വളർച്ചയ്ക്ക്, അതേപോലെ തന്നെ നമ്മളെ സൂക്ഷിക്കുന്നതിന് കുറച്ച് സമയം കണ്ടെത്തുക, ഇതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഇപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരിസരങ്ങളോട്, ഒരു നല്ല സൂര്യാസ്തമനം കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ചെടി നന്നായിട്ട് വളരുന്നതോ ഒക്കെ മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം ചേട്ടാ.
1: പാലക്കാട് നിന്ന് രവിയാണ്.
0: പറഞ്ഞോളൂ.
1: സന്തോഷമാണ് ഇന്നത്തെ കാര്യം. ഇന്ന് ആളുകൾക്ക് ഇല്ലാത്തത് അത് തന്നെയാണ്,
0: സന്തോഷമാണ് ഇല്ലാത്തത്.
1: അതെ, ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല. അതിനുള്ള പ്രധാന കാരണം വെച്ചാ, നമ്മുടെ സന്തോഷം ഇല്ലാതാക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതെന്താന്നുള്ളത് നമ്മൾ കണ്ടെത്തുക,
0: അതൊഴിവാക്കുക. അതെ,
1: സിമ്പിളാണ് കാര്യം.
0: അതെ,
1: മനസ്സിലായോ?
0: അതെ,
1: പറഞ്ഞോളൂ, എന്താ മനസ്സിലായത്?
0: അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് ഏതാണ്, നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നത് ഏതാണ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി നമ്മൾ ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ നമ്മൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു.
1: അത് ഏതൊക്കെ അറിയോ മെയിൻ ആയിട്ട്?
0: എന്റെ അടുത്താണോ?
1: അല്ല, ഞാൻ പറയാം. അത് ഈ സമാധാനം കെടുത്തുന്ന പ്രധാന കാരണങ്ങൾ ഒരെണ്ണം എന്താ അറിയോ? നമ്മുടെ മറ്റുള്ളവരെ നമ്മള് കമ്പയർ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ ഏറ്റവും വലിയ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സങ്കടത്തിന് കാര്യം. എന്റെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ, ഞാൻ എന്റെ വളർച്ചയിൽ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നതാണ്. ഇന്നലകളിൽ നിന്ന് എന്താണ് ഞാൻ ഇന്ന് വ്യത്യസ്തമായിരിക്കുന്നത്, ഞാൻ അതിൽ ഹാപ്പിയാ. അല്ലാതെ നമ്മൾ അപ്പുറത്തുള്ള ആളെ നോക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ അതേ തരത്തിലുള്ള ആളുകളെ നോക്കരുത്, അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ചവൻ ഇതായി അല്ലെങ്കിൽ അതായി. കാരണം എല്ലാവർക്കും ദൈവം ഓരോന്നാണ് തന്നിരിക്കുന്നത്, ജീവിത സാഹചര്യം, നമ്മളെ ആരോഗ്യം എല്ലാം വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരും ചിലപ്പോൾ നമ്മൾ ഒരേ ആയുസ് പോലെ ഇരിക്കണം എന്നില്ല, പല രോഗകാരണങ്ങളാലും അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ. കാരണം നമ്മുടെ ജീവിതശൈലി, നമ്മൾ ജനിച്ച കുടുംബം എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഒരിക്കലും വേറൊരാളെ കമ്പയർ ചെയ്യരുത്. കൂടുള്ള കൂടപ്പിറപ്പുകളെ പോലും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഞാൻ പറയുന്നത് എന്റെ ഒരു നേച്ചർ അതാ, കമ്പയർ ചെയ്യരുത്. നമ്മൾ അവരിലെ നല്ല കാര്യങ്ങൾ കണ്ട് നമ്മളത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നല്ലാതെ, നമ്മുടെ ചേട്ടന്മാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ അല്ലെങ്കിൽ അവരെ കണ്ട് നമ്മൾ, കൂടപ്പിറപ്പുകളെ കണ്ട് നമ്മൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലാതെ അവരെ കമ്പയർ ചെയ്ത് എന്റെ മൂത്ത ജ്യേഷ്ഠന് നല്ല ഉദ്യോഗം കിട്ടി, എനിക്കൊന്നും ആയില്ല, ഞാൻ പ്രൈവറ്റ് ആണ്, അങ്ങനെ നമ്മൾ ദുഃഖപ്പെട്ട് തുടങ്ങിയ പിന്നെ ജീവിതം ഇല്ല നമുക്ക്. ഓക്കെ, നമുക്ക് എന്താണോ ദൈവം ഒരേ വയറ്റിൽ പറഞ്ഞാലും നമുക്ക് വ്യത്യസ്തമായ ചിന്ത അല്ലെങ്കിൽ ശരീരവും മനസ്സുമാണ് ദൈവം തന്നിരിക്കുക. എല്ലാവർക്കും ഒരുപോലെ അല്ല, അഞ്ചു മക്കളുണ്ടെങ്കിൽ അഞ്ചും വ്യത്യസ്തം, അവന് കൊടുത്ത കഴിവ് വേറെ. ഇപ്പൊ അഞ്ചു പേരും സർക്കാർ ഉദ്യോഗസ്ഥരുള്ള കുടുംബങ്ങളുണ്ട്, അഞ്ചു പേരും പ്രൈവറ്റിൽ പോകുന്നവരും, അഞ്ചു പേരും പണിയില്ലാതിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്താൽ തന്നെ നമ്മുടെ ദുഃഖത്തിൽ, എനിക്ക് തോന്നുന്നതൊരു ഒരു 90% വിഷമം ഇന്നത്തെ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നന്നാവണില്ല എന്നുള്ളതല്ല വിഷമം, മറ്റവൻ നന്നാവണം എന്നുള്ളതാ ഏറ്റവും വലിയ ദുഃഖം. ഇതെങ്ങനെ മാറാനാ? ഇത് മാറില്ല. കാരണം അത് ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നമുക്ക് സന്തോഷം വരും. ബാക്കി നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു, സന്തോഷം വന്നു, അല്ലെങ്കിൽ നല്ല സിനിമ കണ്ടു, അല്ലെങ്കിൽ നല്ല സ്ഥലം പോയി കണ്ടു, ഇതൊക്കെ ഹാപ്പിനെസ് ആണ്. ഞാൻ അതല്ലാതെ അത് നമ്മുടെ കണ്ണിനും മറ്റേ എന്താ പറയാ വിഷ്വലി ഉള്ള ഹാപ്പിനെസ് ആണ്. മറ്റത് മെന്റലി നമുക്ക് ഹാപ്പിനെസ് ആണ്. നമ്മളൊരു എന്താ പറയാ നമ്മുടെ സ്വയം വളർച്ചയിൽ, ഞാൻ ഇന്നലകളിൽ ആരായിരുന്നു, ഇന്ന് ഞാൻ എത്രത്തോളം എന്റെ ജീവിതത്തിൽ ഞാൻ വളർന്നു, ഞാൻ എത്തി നിൽക്കുന്ന പൊസിഷൻ പലത്. ഞാൻ മുമ്പ് ബൈക്ക് ഓടിച്ചാലാണ്, ഇപ്പൊ ഞാൻ കാർ ഓടിക്കുന്നുണ്ട്. ഒരു കാറും രണ്ട് കാറായി. ഞാൻ മുമ്പ് വാടക വീട്ടിലായിരുന്നു, ഞാനിപ്പോ സ്വന്തം വീടായി. അല്ലെങ്കിൽ എനിക്കൊരു എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേർക്ക് ഇപ്പോഴും കല്യാണം കഴിയാത്തവരുണ്ട്. ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു, ഒരു കൊച്ചായി. അപ്പൊ നമ്മുടെ വളർച്ചയിൽ നമ്മൾ ഹാപ്പിനെസ് ഓരോ ദിവസം നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും പറയാം. നമ്മളിപ്പോ വീട്ടില് ഒരു എന്താ പറയാ ഒരു ബെൻസ് വാങ്ങുന്ന സമയത്ത് അപ്പുറത്ത് വീട്ടിൽ നോക്കിയിട്ട് അവിടെ റോൾസ് റോയസ് ആണല്ലോ നിക്കുന്നത് ഭഗവാനെ എനിക്കത്. അപ്പൊ നമ്മൾ ബെൻസ് വാങ്ങുന്നതിൽ പോലും നമുക്ക് ഹാപ്പിനെസ് ഇല്ലാതാവുന്നത് അപ്പുറത്ത് നോക്കുന്നോണ്ടോ?
0: അതെ അതെ അതെ. അതായത് നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക, നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ തന്നെ നമ്മൾ അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലേ. അത് പറഞ്ഞത് വളരെയേറെ ശരിയാണ്. നമ്മൾക്ക് ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ, അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്നും വളർച്ച കണ്ടെത്തി അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. അല്ലാതെ മറ്റൊരാൾക്ക് ഇതുണ്ട്, എനിക്കിതില്ലാതെ പോയല്ലോ എന്നതിനെ ഓർത്ത് വിഷമിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ളതിനെ പറ്റിയിട്ട് സന്തോഷപ്പെടുക അല്ലേ. അത് അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നായേനെ അല്ലേ. ശരിയാണ്, ലോകം നന്നായി. ഇപ്പോൾ ലോകം നന്നാക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണോ? അതെ, നമുക്കൊന്ന് നോക്കാം, ചെറിയ ആരെങ്കിലും ഒന്ന് നന്നാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക, അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ചിലർക്ക് ദേഷ്യം വരുമ്പോഴും അതുപോലെ തന്നെ വിഷമം വരുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമെന്ന്. ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്ന നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യവും വിഷമവും എല്ലാം മാറുമെന്ന്. അതായത് ഭക്ഷണത്തോടുള്ളൊരു പ്രിയം, അല്ലെങ്കിൽ നമ്മളൊരു മൈൻഡ് റിലാക്സ് ആക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഇവരിത് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ചിലർക്കൊന്ന് കുറേ ഇങ്ങനെ കാമാൻ ക്വയറ്റായിട്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ എവിടെയെങ്കിലും ഒന്ന് പോയി സമാധാനമായിട്ട് കുറേ നേരം ഈ ഫോണോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെ ഒരു എവിടെയെങ്കിലും പ്രകൃതിയായിട്ട് ഇണങ്ങി ഓരോരുത്തർ ഇങ്ങനെ മനസ്സമാധാനമായിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമാധാനമാണെന്നാണ്. ചിലർക്ക് അങ്ങനെ ഇരിക്കാനാണ് കേട്ടോ ഇരിക്കും. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കണ്ടെത്തുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പം എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരോടുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിനകത്ത് നിന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മളെ ഫ്രണ്ട്സിനായിക്കോട്ടെ നമ്മളെ റിലേറ്റീവ്സിനായിക്കോട്ടെ നമ്മൾ ഈ കാര്യം അവരോട് പറയുന്നത്. അപ്പോൾ അവരതിനകത്ത് നിന്ന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി തരുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഇടവേളയ്ക്ക് പോയിട്ട് പെട്ടെന്ന് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: സന്തോഷമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സന്തോഷം എന്താണെന്ന് പറയാൻ വേണ്ടി വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 954-4700-912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ വേണ്ടിയിട്ട് വിളിച്ചോളൂ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് നമ്മളുടെ ചിലർക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോമൺ, അതായത് അവർക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അടുത്ത് നിർത്തിയിരിക്കുന്ന അവരുടെ ആൾക്കാരുണ്ടാവും. ഫ്രണ്ട്സ് ആകാം, സഹോദരങ്ങളാകാം, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് അവർക്ക് ചിലർക്ക് സമാധാനം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. ചിലർക്ക് അവരുടെ പാർട്ട്നേഴ്സായിട്ട് ഇപ്പോൾ ഹസ്ബൻഡായിട്ട് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കാം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരെ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നതും ഒരു സന്തോഷമാണ് അല്ലേ. അതായത് പ്രയാസപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെയും ഒരു മനസ്സിനൊരു സമാധാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലേ. അതും ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ആരാണ് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ആരാണ്?
0: താജുക്കാണ്, പറഞ്ഞു നോക്കാം.
1: താജുക്ക്, അവൻ സ്നേഹത്തിന്റെ പുഞ്ചിരിയുമായിട്ട് സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും ചേർത്ത് പിടിക്കലായിട്ട് നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാലാകമാരുടെ ദിനമാണെന്ന്
0: അവർക്ക്
1: അവർക്ക് ഒരു വലിയൊരു ഹായ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം
0: സന്തോഷം.
1: ചേർത്ത് പിടിക്കലാണ്, തീർച്ചയായിട്ടും.
0: അതായത് കൂടുതൽ നമ്മള് ഭൂമിയിലെ മാലാകമാരെന്നാണ് അവരെ വിളിക്കുന്നത്. അതും ഒരു സ്നേഹത്തിന്റെയും അതും ഒരു കരുണയുടെയും ഒക്കെ ഒരു പ്രതിരൂപമാണ് നഴ്സുമാര്.
1: തീർച്ചയായിട്ടും ഏറ്റവും വലിയ സ്നേഹത്തിന്റെ. അപ്പം മണ്ണക്കിളക്കയിൽ നിന്ന് നമ്മളെ ജീവിതത്തിലെ കൈ പിടിച്ചു ഉയർത്തുവാൻ ഡോക്ടേഴ്സ് കണ്ട് കുറിച്ചിട്ട് പോകുമ്പോഴും അവരായിരിക്കും എപ്പോഴും നമ്മളോട് നിൽക്കുന്നത്. പല പല സമയങ്ങളിലും അവര് പൊട്ടിക്കരയാറുണ്ട്, അവര് പ്രതീക്ഷിച്ച ആ ജീവൻ പോകുമ്പോൾ. അപ്പം അങ്ങനെ അത്തരത്തിൽ നമ്മളോടൊപ്പം പിന്നെ പല ജീവനും തിരിച്ച് വന്ന് സന്തോഷത്തോടെ പോകുമ്പോൾ, പക്ഷെ ഈ പോകുന്നവരാരും അവരെ ഓർക്കാറുമില്ല. അവരെ കണ്ട് അങ്ങ് പോവും. അല്ല, അങ്ങനെ ഓർക്കാൻ പറ്റില്ലായിരിക്കാം. ചിലരൊക്കെ ഓർക്കാറുണ്ട്, എങ്കിലും അത് പോട്ടെ. നമുക്ക് നമ്മുടെ വിഷയം അതല്ല, നമുക്ക് അതവിടെ എൻഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഹാപ്പിനെസ്, സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്ന അവനവൻ തന്നെ കണ്ടെത്തുകയാണ് സന്തോഷം അവനവന്റെ ജീവിതത്തിൽ. കാരണം നമുക്ക് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തന്നെ ഒന്ന് പഠിക്കണം ആദ്യം. അതായത് നമുക്ക് എന്തുണ്ട്, ആ ഉള്ളതിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്തണം. അപ്പൊ നമ്മള് നേരെ മറിച്ച് നമ്മൾ സ്ത്രീകൾക്കാണ് അതിന്റെ ഒരു വലിയൊരു പങ്ക്. ഇതേ അപ്പുറത്ത് കണ്ടില്ലേ, ആ കാറ് വാങ്ങിച്ചു, അല്ലെ ഇന്നത് വാങ്ങിച്ചു, നമുക്ക് എന്തേ അത് വാങ്ങാൻ പറ്റാത്തത്, അത് വാങ്ങണം, അങ്ങനെ വാശി പിടിക്കാറുണ്ട് അവര്. അങ്ങനെ ചിലര്, എല്ലാരെയും ഞാൻ കൂട്ടി പറയുന്നില്ല, കുറച്ചുപേര്. അപ്പൊ അങ്ങനെ ആ വാശിയിൽ ചിലപ്പോൾ നമ്മളത് എടുക്കുമ്പം നമ്മള് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ ലോണോ മറ്റോ ഒക്കെ എടുത്തിട്ടായി നമ്മളിത് വാങ്ങുന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ അടവ് ഓർക്കുമ്പോൾ
0: പലപ്പോഴും
1: അല്ല, ഞാനതല്ല പറഞ്ഞു, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ക്രൈസിന്റെ കാര്യമല്ലേ നമ്മള്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യില്, അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ പിന്നെ നമുക്ക് ഇതെല്ലാം നേടണമെന്ന് നമ്മൾ എന്താണ് അംബിഷൻസ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെ നമ്മൾ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. പരിശ്രമിച്ചിട്ട് ആ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് കാർ വാങ്ങണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കണോ ഇതൊക്കെ നമുക്ക് ആകണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. പക്ഷെ ഈ പരിശ്രമത്തിൽ പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം കൂടിയുണ്ട്. ഈ പരിശ്രമം നമ്മൾ ഒരു തവണ കൊണ്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് നടക്കണമെന്നില്ല. പിന്നെ എനിക്ക് ഈ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള സംഭവമുണ്ട്. നമ്മള് ഈ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി മാത്രം നമ്മൾ പഠിക്കരുത്. അതായത് നമ്മൾ പരിശ്രമിക്കുക, പഠിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് ചിലപ്പം കിട്ടുന്ന ഒരു വെൽ ഡെപ്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി ജോലി കിട്ടിയാൽ എന്തുകൊണ്ട് നമുക്ക് പോയിക്കൂടാ? പക്ഷെ ചിലപ്പോൾ ആ അവിടുന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം പറ്റി വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഉള്ളതിനെ നമ്മളെ നമ്മൾ അറിയണം. കാരണം എനിക്ക് ഒരു കേറിക്കിടക്കാൻ ഒരു നല്ലൊരു കൂര വീടുണ്ട്. പക്ഷെ നാല് കമ്പ് കൊണ്ട് ഒരു ടാർപോളിൻ കെട്ടി ജീവിക്കുന്ന മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ലേ. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ എത്ര വ്യത്യസ്തരാണ്. നമുക്കൊരു ഒരു വീടുണ്ട്, അപ്പൊ അവിടെ നമ്മൾ സംതൃപ്തനല്ലേ. അതുപോലെ എനിക്കൊരു സ്കൂട്ടർ ഉണ്ട്, അപ്പുറത്തൊരാളിന് കാറുണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തൊരാൾ

0: ഒരു സൈക്കിൾ പോലും ഇല്ല. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ എത്ര സന്തോഷവാനാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയും മറ്റവനിലേക്ക് നമ്മൾ എത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. പക്ഷെ അത് അസൂയയാകരുത്. മനസ്സിലായില്ലേ? ഓ, അവനുണ്ട്, അത് അവൻ എങ്ങനെ കിട്ടി, പിന്നെ അതിനുള്ള ഒരു ഒരു സെർച്ചിങ് നമ്മൾ നടത്തണ്ട. ആ സെർച്ച് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സമയം വിനിയോഗിച്ച് പരിശ്രമിച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയും. പിന്നെ ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. നമ്മളൊരു കയറ്റം കയറിയിട്ട് നമുക്കൊരു ഇറക്കത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും സുഖവും ദുഃഖവും ഒക്കെ വരാം. ഇപ്പൊ നമ്മൾ നല്ലത് വരുമ്പം പലപ്പോഴും ദൈവത്തിനെ മറന്നു പോകാറുണ്ട്. അതായത് ദൈവമോ അല്ലെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിയോ നമ്മൾ മറന്നു പോകും. പക്ഷെ നമുക്ക് ദോഷം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ പഴിക്കാറുമുണ്ട്. ഓ, എനിക്ക് നീ ഇങ്ങനെയൊക്കെ തന്നല്ലോടാ, മറ്റവൻ അങ്ങനെ കൊടുക്കുന്നുള്ളടാ ദൈവമേ എന്നൊക്കെ പറയുന്ന ഒരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കാലത്തിന്റെയും പ്രകൃതിയുടെയും ഒരു നേർസാക്ഷ്യമാണിത്. എല്ലാം എല്ലാം നമുക്ക് തെളിഞ്ഞതിന്റെ പിന്നെ നമ്മൾ മനുഷ്യരാണ് അല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാം ഒന്നും തികയില്ല. അപ്പം നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവാസി യൂസഫ് അലി സാഹിബാണ്. അദ്ദേഹം നമ്മൾ വിചാരിക്കും അയാൾ എല്ലാം കൊണ്ടും സംതൃപ്തനാണ്. ആയിരിക്കില്ലെന്നേ. എവിടെങ്കിലും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇത് സംഭവം പുള്ളിക്ക് പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പുള്ളിയെ കാണാൻ സമ്പത്തിന്റെ പേരിലായിരിക്കും. പക്ഷെ ഇത്രയും വലിയ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹം എടുക്കുന്ന ഓരോ ദിവസവും എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഭയങ്കരമാണ്. അപ്പൊ അങ്ങനെ അതിനകത്തൊക്കെ അദ്ദേഹം തിരക്കിലാണ് എപ്പോഴും. അപ്പം അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഒരാളിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു, നമുക്ക് എന്തെല്ലാം. ഇപ്പൊ ഒരാളിപ്പം പിന്നെ ഫ്ലൈറ്റിൽ പോകുന്നു, നമുക്കതിന് കഴിയുന്നില്ല. ജസ്റ്റ് വേണ്ട, നമുക്ക് ഇവിടുന്ന് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൊച്ചിക്ക് ഒന്ന് പോവാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇനി ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാന്നൊക്കെ പറഞ്ഞ് സർക്കാർ KSRTC ബസ്സിൽ അത് പോട്ടെ പൊക്കോ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്ന് പോവാം.
1: ഹലോ ഹലോ ഹലോ, കോള് കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ജീവിതം മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതങ്ങനെ കമ്പയർ നമുക്ക് നമുക്കുള്ള കാര്യങ്ങളിൽ വെച്ച് നമുക്ക് സന്തോഷം കണ്ടെത്താം എന്നുള്ളൊരു കാര്യത്തെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു വീടില്ലാത്തത് അതെല്ലാവരുടെയും ദുഃഖം തന്നെയാണ് അല്ലേ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അവന് ഇപ്പം കയറിക്കിടക്കാൻ ഒരു കൂര എന്നുള്ളതാണ്. അപ്പം ആ ആഗ്രഹം നമുക്ക് ഇല്ല, അല്ലെങ്കിൽ ആ ആഗ്രഹം ആഗ്രഹിച്ചത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം വരുത്തേണ്ട കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ ായിട്ട് പറ്റുന്നത്. നമ്മളതിന് നമ്മളൊരു നല്ലൊരു ജോലി കണ്ടെത്തുക, നമ്മളതിന് നമ്മൾ സമ്പാദിച്ച് നമ്മൾ ചെറിയ സേവിങ്സിൽ നിന്ന് നമുക്ക് തുടങ്ങി ഒരു 4-5 വർഷം കഴിയുമ്പോഴായിരിക്കും അത് അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നതും. നമുക്ക് നമ്മുടെ ഒരു കാര്യം ചിലപ്പോൾ നമുക്കൊരു 10 വർഷം കഴിഞ്ഞായിരിക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമ്മൾ പറയില്ലേ, ഒരു മലയോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നോളമെങ്കിലും നമുക്ക് കിട്ടത്തോളെന്ന്. അപ്പം നമ്മൾ ആ ഒരു വലിയൊരു ഇപ്പം കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞ വർഷം എല്ലാവരും കേട്ടൊരു കൂട് വലിയൊരു കാര്യമായിരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ അതായത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ആഗ്രഹം, നമ്മളുടെ മനസ്സിന് കൊടുക്കുന്ന ആ ഒരു നമ്മുടെ നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ നമ്മളൊരു മനസ്സിന് നമ്മളിങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു മനസ്സിന് എനിക്കിപ്പോൾ ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹവുമായി നമ്മളിങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക കൂടി വേണം. അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊന്ന് ആഗ്രഹിച്ച് നോക്കിക്കേ, ആഗ്രഹിച്ച് നോക്കി കുറച്ച് നാൾ നിങ്ങൾ ആ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നത്. ഓരോ ഇപ്പം മനുഷ്യൻ്റെ ഒരു വളർച്ച, മനുഷ്യൻ്റെ ഒരു പര്യാണം എന്ന് പറയുന്നത് എങ്ങനെയാണ്, കുട്ടിയിൽ നിന്നും മുതിർന്ന് നമ്മൾ ബാല്യവും കൗമാരവും എല്ലാം കഴിഞ്ഞ് നമ്മൾ മധ്യവയസ്കരിലെത്തി അതും കഴിഞ്ഞ് നമ്മൾ വൃദ്ധരാകും അല്ലേ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനുഷ്യൻ്റെ ഇങ്ങനെ പര്യായം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമുക്ക് പ്രയത്നിക്കുക കൂടി വേണം. എന്നാലേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തൊരു പാസഞ്ചർ നമ്മളുടെ കൂടെയുണ്ട്, ആരാണെന്ന് നോക്കാം. ഓക്കെ, കട്ടായി പോയി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലൈവിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ കോള് കണക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ മാക്സിമം നമുക്ക് ശ്രമിച്ചു നോക്കുക. നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം.
2: നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ?
1: അതെ, ഉറപ്പായിട്ടും.
2: ഓരോരോ സർക്കാർ മാറി വരുമ്പോഴും ഇപ്പൊ വീട് കിട്ടും, ഇപ്പൊ വീട് കിട്ടും എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന കുറെ പാവങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഈ വലിയ വലിയ പദ്ധതികളല്ല കൊണ്ടുവരണ്ടേ, ഈ സാധാരണക്കാര്, അവർ നമ്മളല്ലേ അങ്ങോട്ട് ഇവരെ വിടുന്നേ. ഇവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാൻ ഏത് സർക്കാർ ഭരിച്ചാലും അത് സാധിക്കണം. വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നമുക്കറിയാം ഒരു വെയിറ്റിംഗ് ഷെഡ്, ഇപ്പൊ നമ്മൾ പുതിയകാവിൽ കരുനാപ്പിലോട്ട് എങ്ങോട്ടെങ്കിലും ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ്, അതായത് എന്ന് വെച്ചാൽ ഒരു നാല് തൂണും കാണും, അതിനകത്ത് ഒരു ഇത്തിരി ഷീറ്റും കാണും മുകളിൽ, അതിനെഴുതി വെച്ചിരിക്കുന്ന ഫണ്ട് കണ്ടാൽ നമ്മൾ ബോധം കെട്ട് അവിടെ വീണു പോകും. ഇത് ഇന്ന ആളുടെ പിന്നെ എന്താ പറയുന്നത്, ഇതിൽ നിന്ന് ഇത്ര ലക്ഷം. ഇവിടെ ഒരു സാധാരണക്കാരന് ഇപ്പൊ രണ്ട് പിള്ളേരും ഒരു ചിലപ്പോ രക്ഷകർത്താക്കളാണ്, അച്ഛനും അമ്മയും കാണും, ചിലപ്പോ അവരുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും കൂടി ചിലപ്പോ മാരേജ് ചെയ്യാത്തവരുണ്ടാകും, പിന്നെ ഒരു ഫാമിലി ഉണ്ടാകും. ഇത്രയും പേർക്ക് താമസിക്കാൻ ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്ന 400,000 രൂപ ഫൗണ്ടേഷൻ ഇടാൻ പോലും ആ കാശില്ല, ഒരു നല്ല ഫൗണ്ടേഷൻ ചെയ്യാൻ പോലും ഇല്ല ആ പൈസ. പിന്നെ അതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇത് കെട്ടിപ്പൊക്കി വരുമ്പോ അതിന് കുറെ ഡിമാൻഡുകൾ ഇവർ ചെയ്യുന്നുണ്ട്, പഴയ വീട് കൂടെ നിൽക്കാൻ പാടില്ല, മറ്റേ അങ്ങനെ വാർക്കണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പാവത്തുങ്ങൾ പിന്നെ ഉള്ള കടവും ഇടവും ഒക്കെ എടുത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കടവും ഇടവും എടുത്തൊക്കെ ആയി വരുമ്പോഴത്തേക്ക് 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷത്തിനകത്ത് നിൽക്കും. പിന്നെ ഇതിനകത്ത് കയറി കടന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ? ഇത്രയും കടം തീർക്കണ്ടേ? അപ്പൊ കുറെ കഴിയുമ്പോ ഇത് വിറ്റിട്ട് വീണ്ടും പഴയ ഒരു ലെവലിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ അതൊന്നും ഉണ്ടാകാത്ത രീതി പാവത്തുങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ സഹായം ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്.
1: ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ, നമ്മളുടെ ഒരു റിക്വസ്റ്റ് ആയി. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ അതിൽ കുറവ് കാണിക്കരുത് എന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. വളരെ നന്ദിയുണ്ട് ചേച്ചി. അതായത് നമ്മളൊരു നമുക്ക് അതിനകത്തൊന്നും കുറവ് വരുത്തരുത് എന്നാണ് അല്ലേ, ആഗ്രഹിച്ച് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ, അപ്പം അതിൽ നമ്മൾക്കാർക്കും ഒരു കുറവും വരുത്തരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്തൊരു പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ.
1: നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം.
1: പറഞ്ഞോളൂ.
3: ഇന്നത്തെ ഈ ഒരു വിഷയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്യുമായിരുന്നു.
1: നമ്മുടെ പ്രോഗ്രാം ലൈവ് ആണ്, അപ്പൊ നമ്മൾ ലൈവായി പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ കോളില് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പ്രേക്ഷകരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു കോളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു കോൾ എടുക്കാൻ സാധിക്കില്ല. ഒരു കോള് കട്ടായത് അവർക്ക് പറയാനുള്ള അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ആ ഒരു സഞ്ചാരത്തിലേക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ.
3: എന്തായാലും ഈ വണ്ടിയിൽ കയറാൻ പറ്റിയത് ഒരു വളരെ സന്തോഷമായിട്ട് കാണുന്നു. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ കയറാൻ പോകുന്നത്.
1: എന്റെ
3: പേര് അനു.
1: അനു, എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഞാനും അവക്കാവിന്ന് വിളിക്കുന്നു.
1: അവക്കാവിന്നാണ് വിളിക്കുന്നത്. ഓക്കേ, പറഞ്ഞോളൂ ചേച്ചി.
3: അപ്പോ ഇന്നത്തെ വിഷയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്, ഹാപ്പിനെസ്. നമ്മൾ എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തണം? ഇപ്പൊ നേരത്തെ വിളിച്ച ഒരാള് പറഞ്ഞു നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടതെന്ന്. ശരിക്കും അതൊരു പോയിന്റ് തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോ സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാള്, അതായത് ചിലപ്പോ ഫ്രണ്ട്സ് ആവാം, കസിൻസ് ആവാം, ചിലപ്പോ പാർട്ട്ണർ ആവാം, ആരാണെങ്കിലും, എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇന്നെന്റെ കൂടെ ഇല്ല, പുള്ളി ഇന്നെന്റെ കൂടെ ഇല്ല. പക്ഷെ അയാളോട് നമ്മള് എന്ത് സങ്കടപ്പെട്ടിരുന്നാലും അയാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി, എന്ന് വെച്ചാൽ നമ്മുടെ സങ്കടം അപ്പൊ മാറും. അങ്ങനെ ഒരു ആള് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഈ നിമിഷത്തിലില്ല, ഇത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ട് തന്നെയായിരുന്നു അയാള്. അപ്പോ നമ്മള് ശരിക്കും നമ്മള് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇന്നതുപോലെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം ഒരുപാട് ഒരുപാട് ഒരുപാട് കുറയും. അങ്ങനെ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാല്. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു അർത്ഥം അതാണ്. നമുക്ക് വിശ്വാസമുള്ള ഒരാളിന്റെ അടുത്ത് നമ്മള് നമ്മുടെ സങ്കടം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സങ്കടം മാറുകയും ചെയ്യും, നമുക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും.
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ്, ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് അവരുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുന്നത്. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം, ചിലർക്ക്
3: പാട്ട് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, പല രീതിയിലുണ്ട്.
1: ചിലർക്ക് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ റിലേറ്റീവ്സിന്റെ അടുത്തോ അവരുടെ സഹോദരങ്ങളുടെ അടുത്തോ ഒക്കെ പറയുന്നത് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ആയിരിക്കാം. അപ്പൊ അതൊക്കെയാണ് ഓരോരുത്തരുടെ ഒരു കണ്ടെത്തൽ, ഓരോരുത്തര് അതിൽ നിന്നുമാണ് അവരുടേതായിട്ടുള്ള സമാധാനം കണ്ടെത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത ഒരു പാസഞ്ചർ ആരാണെന്ന് നോക്കാൻ നമുക്ക് വെയിറ്റിംഗ് ആണ്. നമസ്കാരം.
4: ഗുഡ് മോർണിംഗ്. നമസ്കാരം.
1: നമസ്കാരം.
4: നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്താ, ഹാപ്പിനെസ് എന്തുകൊണ്ട് ഉണ്ടാവില്ല, അതിന്റെ മുമ്പ് അത് എന്തുകൊണ്ട് ഇല്ലാതാവുന്നു ചിന്തിച്ചാൽ മതി, പിന്നെ പെട്ടെന്ന് വെറുതെ നമ്മളൊക്കെ ഹാപ്പിയാവും. കാരണം വെച്ചാല് ഒരു ഒരു വണ്ടി ഒരു ആശയം, ഒരു കയ്യിൽ ഒരാളൊരു സ്കൂട്ടി ഉണ്ട്, അയാൾ ചിന്തിക്കുക ഒരു കാറാണ്, അയാൾ സൈക്കിൾ പോലും ഇല്ലാത്ത ആളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കൂല. ഇപ്പൊ ഇയാൾ നിരാശയാണ്, എനിക്ക് ഒരു കാറില്ലല്ലോ. അപ്പുറത്തെ നല്ല കുഴപ്പമില്ലാത്ത വീടാണ്, എന്റെ വീട് ചെറിയൊരു വീടാണ്, ഓ അതേപോലെ ഒരു വീട് എനിക്ക് വേണമല്ലോ. വീടേ ഇല്ലാത്ത ആളെ കുറിച്ച് ഈ ആള് ചിന്തിക്കണില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ അതിനൊക്കെ പറയാം. സ്വന്തമായിട്ട് ഒരു ചെറിയ വീടുണ്ടെങ്കിൽ അവിടെ അതിൽ, ഇപ്പൊ ഞാൻ പറയാം, എന്റെ വീടിന്റെ നേരെ മുമ്പില് ഒരു മൂന്ന് നിലയിലാണോ, വലിയൊരു വീടാണ്, കൊട്ടാര സമാനമായ വീടാണ്. എന്റെ വീട് വെറും 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് എന്റെ വീട്. പക്ഷെ എന്റെ കാഴ്ചയിൽ എന്റെ വീടാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വീട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ആ വീട്ടിലേക്ക് ഞാൻ നോക്കി, അയ്യോ എമ്മൊരു വീട്, എന്റെ വീട് ചെറിയ വീട്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. എന്റെ കാര്യത്തിൽ എന്റെ വീടാണ് ഏറ്റവും വലിയ വീട്. അവരുടെ വീടിന് മുമ്പിൽ BMW കാറുണ്ട്, എന്റെ വീടിന്റെ മുമ്പിൽ സൈക്കിൾ പോലും ഇല്ല. എനിക്കൊരു നിരാശക്കാരത്തിലില്ല, ഞാൻ അതേ കുറിച്ച് ആലോചിക്കുന്നു പോലും. അവർക്ക് കാറൊക്കെ ഉണ്ടല്ലോ, എനിക്കതില്ല. ഞാൻ അതേ കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല. അവർക്ക് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വീടുണ്ട്, വാഹനങ്ങളുണ്ട്, സൗകര്യമുണ്ട്. എനിക്ക് എന്റെ വരുമാനത്തിനനുസരിച്ച് വീടുണ്ട്, ഞാൻ അതിന് ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ അപ്പുറത്ത് എന്തുണ്ട് ഞാൻ ആലോചിക്കാറില്ല, എന്റെ വീട്ടിൽ എന്തുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ വീട്ടിൽ ഇന്നത്തെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാനുള്ള വകയും പെട്ടെന്ന് ഒരു ആവശ്യം വന്നൊരു 500 രൂപയുടെ പോക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് എന്റെ ഒരു ഹാപ്പി. അതുകൊണ്ട് എനിക്കൊരു കാര്യത്തിലും നിരാശയല്ല, ഞാൻ സങ്കടപ്പെട്ട് ഇരിക്കാറുമില്ല. അവിടെ അതുണ്ടല്ലോ, ഇവൻ ഇതുണ്ടല്ലോ, നമുക്കതില്ലല്ലോ എന്ന് ഞാനിവിടെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിരാശപ്പെട്ടിരിക്കാറില്ല, ഫുൾ ഹാപ്പിയാണ് ഞാൻ. ഫുൾ ടൈം എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്.
1: എപ്പോഴും എപ്പോഴും ചിരിച്ചിരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ അല്ലേ. എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ഇതായിട്ട്, അതായത് അവരുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഉള്ളതിൽ നിന്ന് സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. വിളിച്ചവരെല്ലാം അങ്ങനെയാണ്, എനിക്കുള്ളതിൽ ഞാൻ അതിൽ സന്തോഷം, ഞാൻ അതിൽ ഹാപ്പിയാണ്, എനിക്കില്ലാത്തതിനെ പറ്റിയിട്ട് ഞാനെന്തിനാണ് ചിന്തിക്കുന്നത്, എനിക്കില്ലാത്തത് ഞാൻ പ്രയത്നിച്ചുണ്ടാക്കുക എന്നുള്ള കാര്യം. ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല നമ്മുടെ ചുറ്റിനും, ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും ഇല്ല. എല്ലാവർക്കും ചെറിയ ആഗ്രഹങ്ങളോടെങ്കിലും ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വീടെന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും ഒരു സ്വപ്നമാണ്. നമ്മുടെ ഈ ഒരു ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ, ഒരാളൊരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ, ഒരാൾ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നതാണ് എനിക്കൊരു വീട് വേണം എന്നുള്ളത് അല്ലേ. എനിക്കൊരു എൻ്റെ കുടുംബത്തിന് താമസിക്കത്തക്ക ഒരു വീട് വേണം, എനിക്ക് അവരെ അവിടെ സുരക്ഷിതരാക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതേപോലത്തുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് കിട്ടിയില്ലല്ലോ എന്ന് എന്നതിനെ പറ്റിയിട്ടും ആലോചിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് അതെങ്ങനെ നേടാം എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മൾ ചിന്തിക്കുക. അതായത് നല്ല വഴിയിലൂടെ മാത്രം, അല്ലാതെ നമ്മൾ അതിനുവേണ്ടി, അത് കിട്ടാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കുന്നതിലും നല്ലത് പ്രോപ്പറായിട്ടുള്ള വഴിയിൽ, നല്ല വഴിയെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്കും നല്ലത് തന്നെ വരുത്തോളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ കുറേ നേരമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം കേട്ടോ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ,
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ, ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
7: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് സന്തോഷത്തെ പറ്റിയിട്ടാണ്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇനി ആർക്കെങ്കിലും അവർക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നമ്മളോടത് ഷെയർ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 954-7009-1 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരാളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മനോനില. മനോനില എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രധാനമാണ് അല്ലേ. നമ്മൾ പല ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ശാരീരികമായിട്ട് ഓക്കെ ആയിരിക്കുക എന്ന് പറയുന്നതിലൂടെ അവൻ്റെ മാനസികപരമായിട്ടുള്ള നിലയും കൂടി ഓക്കെ ആവണമെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, ഒരുപാട് കാര്യങ്ങളിലെ തെരഞ്ഞെടുപ്പ്. അതായത് എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണ്ട. വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്കതിൽ നിന്ന് സന്തോഷമുണ്ടാകും അല്ലേ. അത് തന്നെയല്ലേ നമ്മൾ ഇത്രയും നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദി. ഇപ്പം നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നമ്മൾക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ അയാളെ നന്ദിയോടുകൂടി സ്മരിക്കുക. അയാൾ നന്ദിയോടുകൂടി നമ്മൾ ആ കാര്യം വാങ്ങുക, നന്ദിയോടുകൂടി നമ്മൾ അത് ഓർക്കുക എന്ന് പറയുന്നത് വളരെ അധികം നമുക്കൊരു നമ്മളുടെ ഒരു സ്ഥാനം അവിടെ ഉയരുന്നതല്ലാതെ നമ്മൾക്ക് ആ ഒരു സ്ഥാനം അവിടെ കുറയുകയില്ല എന്നുള്ളതാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഉള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഓരോ ദിവസവും നമുക്ക് സന്തോഷം നൽകിയ 3 കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. നിങ്ങൾക്കിപ്പോൾ ഒരു ഡയറി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഒരു ദിവസം നടന്ന 3 കാര്യങ്ങൾ, നല്ലത് നല്ല 3 കാര്യങ്ങൾ നിന്ന് എഴുതി നോക്കിക്കേ. നമ്മൾ പ്രകൃതിയോടുകൂടി നമ്മൾ എന്താ പറയുക, നമ്മൾ അത്രയും നന്ദിയുള്ളവരാകും എന്നാണ് നമുക്കിതിനകത്തുനിന്ന് പറയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് കൂടുതൽ ദുഃഖിച്ചിരിക്കുന്നതിലും നല്ലത് ഇനി ഇപ്പോൾ നമ്മളുള്ള സിറ്റുവേഷൻ ഏതാണോ, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ ഒരു പ്രസന്റ് മൊമെന്റ്, അതായത് ആ യാഥാർത്ഥ്യത്തിലുള്ള ആ ഒരു നേരം ഏതാണോ അതിൽ മാത്രം നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ടാകും. നമ്മൾ ഒരുപാട് കയറ്റം ഇറക്കം എന്നതിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കയറി ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ ഓർത്ത് നമ്മളിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിലും നല്ലത് നമുക്ക് ഇപ്പം നമുക്ക് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്നതും നമ്മൾ നേടാനിരിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതും മായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്ന് സന്തോഷം കണ്ടെത്തി നോക്കിക്കേ. നമുക്ക് വളരെയധികം നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുകയും നമ്മൾ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും. നമുക്ക് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ കുറേ കൂടി പോസിറ്റീവ് ആകും എന്നുള്ളതാണ്. നമുക്ക് കുറേ കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് കുറേ കൂടി കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ മനസ്സിനെ പ്രാപ്തരാക്കും എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് ജോലിയില്ല, ജോലിയില്ല എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതിലും നല്ലത് നമ്മൾക്ക് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനുറപ്പാണ് എനിക്കൊരു ദിവസം എനിക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ആ ജോലി എത്തപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മനസമാധാനവും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷവുമുണ്ട്. അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഇല്ലാത്തതിനെ പറ്റിയിട്ട് നമ്മൾ ആഗ്രഹിക്കരുത് എന്നതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ഒരു ചെറിയൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. മനുഷ്യൻ ആഗ്രഹിച്ചാൽ എന്താണ്, മനുഷ്യന് നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ? നമുക്ക് ആഗ്രഹിച്ചുകൂടെ? നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു മലയോളം ആഗ്രഹിച്ചാലേ നമുക്ക് കുന്നോളമെങ്കിലും കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾക്ക് മനുഷ്യന്മാരാണ് അല്ലേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ലോകത്ത് നമ്മൾ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, കേൾക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പരിചയപ്പെടുത്താനായിട്ട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആർക്കാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? നമുക്ക് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നമ്മളുടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ
നമ്മളിങ്ങനെ അടക്കി വെച്ച് നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് ജീവിക്കരുത് എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്കത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം, നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം, നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കണം, നിങ്ങൾ അതിനുള്ള സമ്പത്ത് കണ്ടെത്തണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും, ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ, നമ്മുടെ തിരുവനന്തപുരത്ത് രണ്ട് ദമ്പതികളുണ്ടായിരുന്നു, ചായക്കട മാത്രം വരുമാന മാർഗമാക്കി സ്വീകരിച്ച രണ്ട് ദമ്പതികളുണ്ടായിരുന്നു, ഒരച്ഛനും ഒരമ്മയും. അവരെങ്ങനെയായിരുന്നു അവരുടെ സന്തോഷം കണ്ടെത്തിയിരുന്നതെന്നറിയോ? അവര് ഈ ചായക്കടയിൽ നിന്നുള്ള വരുമാനം അവരിങ്ങനെ ഓരോ വർഷവും കൂട്ടിവെക്കും. കൂട്ടിവെച്ച് അവരൊരു രാജ്യം തിരഞ്ഞെടുക്കും. അവരാദ്യം അവരുടെ യാത്ര പോകുന്നത് അവരുടെ വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ടാണ്, ബാങ്കിൽ പണയം വെച്ചിട്ടാണ്. പക്ഷേ കൃത്യം ഒരു വർഷം കൊണ്ട് അവർ ആ കടം വീട്ടുകയും അതിൽ നിന്ന് വന്ന ബാലൻസ് തുക എടുത്ത് അവർ ഓരോ രാജ്യങ്ങളിലേക്ക്, 23-24 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ലാസ്റ്റ് ആ അച്ഛൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ വ്യാപ്തി, ഇതെല്ലാം കൂടിയത് യാത്രകളിലൂടെയും, അവർ പുതിയ പുതിയ രാജ്യങ്ങൾ കണ്ടപ്പോൾ, അവർക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആത്മവിശ്വാസം എന്ന് പറയുന്നതും ചെറുതല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നവരും അവരുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരും നമ്മളുടെ ചുറ്റിനുമുണ്ട് എന്ന് നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ വ്യാപ്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാനായിട്ട് വീണ്ടും ആഗ്രഹമുണ്ട്. അപ്പോൾ അറിയാവുന്നവർ വിളിക്കൂ, 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
9: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
10: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ RJ സുമയാണ്. അപ്പം നാണ്ട നമ്മളുടെ സമയം ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ സംസാരങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എല്ലാവർക്കും കേട്ട് കാണും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം കിട്ടിക്കാണും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ആരും സന്തോഷം നമ്മളിങ്ങനെ കെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അല്ലേ. അവസാനമായിട്ട് നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം.
11: നമസ്കാരം സുമയ്യ.
10: നമസ്കാരം.
11: ഞാനേ, ഞാൻ നേഴ്സാ. അപ്പൊ എന്റെ ഒരു അനുഭവം പറയാനായിരുന്നു വിളിച്ചത്.
10: പറഞ്ഞോളൂ.
11: ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ പേഷ്യന്റ് വന്ന് ഡെലിവറി പേഷ്യന്റ് ആയിരുന്നു. പേഷ്യന്റ് അങ്ങ് വലിയ ടെൻഷൻ വെക്കണം. സിസ്റ്റർ ഭയങ്കര ഹെൽപ്പ്, നേഴ്സുമാരൊക്കെ വഴക്ക് പറയും, ഭയങ്കര പാടാ, ബുദ്ധിമുട്ടാന്ന് എല്ലാരും പറഞ്ഞാൽ പറ അങ്ങനൊന്നും ഇല്ല മോളെ, വെറുതെ ആ സിസ്റ്റേറിയനായിരുന്നു. എന്നിട്ട് ആ പേഷ്യന്റ് സിസ്റ്റേറിയനായിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, പക്ഷെ ഒന്നും വിടത്തില്ല, കയ്യെടുത്ത് മുറിച്ച് ഇങ്ങനെ പിടിച്ചേക്ക് പോവാ. എന്ന് പോവല്ലേ പോവല്ലേ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഭയങ്കര ഭയങ്കര സങ്കടം. ഡോക്ടർ പറഞ്ഞ സദ്യ ഡ്യൂട്ടി കഴിഞ്ഞ് സാരമില്ല, പേഷ്യന്റ് വിഷമങ്ങളില്ലാതെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ നല്ലൊരു ഭയങ്കര ഒരു നല്ല ഇതായിരുന്നു നമുക്ക്. പോകല്ലേ പോകല്ലേ എന്ന് നമ്മളെ കയ്യെ പിടിച്ച് നിന്നിട്ട്.
10: അതെ, നമ്മള് ട്രീറ്റ് ചെയ്യുന്ന നമ്മളുടെ പേഷ്യൻസ് നമ്മളെ തിരിച്ച് ഓർക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരു നന്ദി വാക്ക് പറയാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം എല്ലാ നഴ്സുമാർക്കും വളരെ വളരെ കൃത്യമായിട്ട് നമ്മളെ സേവിക്കുന്ന, നമ്മളെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്ന എല്ലാ നഴ്സുമാർക്കും ഒരു വലിയ ഒരു നഴ്സസ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ദാണ്ട് നമ്മളുടെ ഓണാട്ടുകര പാസഞ്ചർ ഇന്ന് ഇവിടെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അടുത്ത വിഷയം, അടുത്ത പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ദാ വരുമോ എന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ടെക്നോളജിയുടെ പുതിയ പുതിയ വിശേഷങ്ങളും മൊബൈൽ ടിപ്സുകളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളും ഡിജിറ്റൽ ലോകത്തിലെ കൗതുകങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ടെക്കി ടോക്കി തുടങ്ങുകയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ എല്ലാവർക്കും ടെക്കി ടോക്കിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്.

ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ടെക്കി ടോക്കിയുമായി ഞാൻ ഇതായി എത്തിയിരിക്കുകയാണ് കൂടെയുള്ളത് അർജന്റീന. ഇതിനാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വലിയ ശബ്ദത്തോടു കൂടി ഒരു അപായ സന്ദേശം വന്നിട്ടുണ്ടോ? ഈ സന്ദേശങ്ങൾ കണ്ട് പലരും ആദ്യം വന്ന് അമ്പരന്നിട്ടുണ്ടാകും. എന്നാൽ ഇത് ഹാക്ക് ചെയ്തതോ മറ്റോ അല്ല, മറിച്ച് പ്രകൃതിക്ഷോഭങ്ങളും മറ്റും അടിയന്തര സാഹചര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സർക്കാർ നടന്ന ഒരു സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിന്റെ പരീക്ഷണമാണ്. എന്താണ് സെൽ ബ്രോഡ്കാസ്റ്റിംഗ്? ഒരു നിശ്ചിത പ്രദേശത്തുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത്. സാധാരണ SMS-കളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ബ്രോഡ്കാസ്റ്റിംഗ് മോഡലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ടവറിന് കീഴിലുള്ള എത്ര പേർക്കും ഒരേ നിമിഷം ഈ മുന്നറിയിപ്പ് ലഭിക്കും. എന്തിനാണ് ഈ സംവിധാനം? ദുരന്ത സമയങ്ങളിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ജനങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഈ സംവിധാനം സഹായിക്കുന്നു. പ്രധാനമായും പ്രകൃതി ദുരന്തങ്ങൾ, അതായത് സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, മിന്നൽ തുടങ്ങിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, ചുഴലിക്കാറ്റ്, അതിശക്തമായ മഴ, പിന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അപകടങ്ങൾ, വാതക ചോർച്ചയോ മറ്റ് രാസാപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, കേരളത്തിലൊരു പ്രത്യേക ജില്ലയിൽ ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടാൽ ആ ജില്ലയിലെ മൊബൈൽ ടവറുകളുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോണുകളിലേക്കും ഈ സന്ദേശം എത്തും. ഇതിന്റെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ SMS അയക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. നെറ്റ്വർക്ക് തിരക്ക് ഈ സന്ദേശങ്ങളെ ബാധിക്കാറില്ല. ഫോണുകൾ സൈലന്റ് ആണെങ്കിൽ പോലും വലിയൊരു ശബ്ദത്തോടുകൂടി ഈ അലർട്ടുകൾ നമുക്ക് വരും. നമ്മൾ എന്താണ് അപ്പോൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിലവിൽ നടക്കുന്നത് സിസ്റ്റം വാലിഡേഷൻ ഘട്ടമായതിനാൽ ഇത്തരം പരീക്ഷണ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. സന്ദേശത്തിന്റെ താഴെയുള്ള ഓക്കെ ബട്ടൺ അമർത്തി അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഭാവിയിൽ യഥാർത്ഥ

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തു അടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

യെസ് എല്ലാവർക്കും ടെക്കി ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഫോണിലെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ പലപ്പോഴും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ നാം മറന്നു പോകാറുണ്ടല്ലേ. എന്നാൽ ഗൂഗിൾ ഫോട്ടോസിലെ പാർട്ണർ ഷെയറിംഗ് ഫീച്ചർ ഉപയോഗിച്ച് ഈ ബുദ്ധിമുട്ട് എളുപ്പത്തിൽ ഒഴിവാക്കാം. ഓരോ തവണയും ഫോട്ടോകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് പകരം ഗൂഗിൾ ഫോട്ടോസിലെ ചിത്രങ്ങൾ പങ്കാളിയുമായും ഓട്ടോമാറ്റിക്കായി പങ്കുവയ്ക്കാൻ ഈ ഫീച്ചർ സഹായിക്കും. ഫോണിലെ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ വളരെ ലളിതമായ ചില ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും. ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഇതിനായി ആദ്യമായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് തുറന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ആപ്പിൻ്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മെനുവിൽ നിന്നും ഫോട്ടോസ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സിൽ കാണുന്ന ഷെയറിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാർട്ണർ ഷെയറിംഗ് എന്ന ഭാഗം ലഭിക്കും. ഗെറ്റ് സ്റ്റാർട്ട് എന്ന ബട്ടൺ അമർത്തിയ ശേഷം ആരുമായാണോ ഫോട്ടോകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മെയിൽ വിലാസം നൽകുകയോ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് പേര് കണ്ടെത്തുകയോ ചെയ്യാം. പങ്കാളിയെ തിരഞ്ഞെടുത്തിന് ശേഷം എന്തൊക്കെ ഫോട്ടോകൾ പങ്കുവെക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഫോണിലുള്ള എല്ലാ ഫോട്ടോകളും പങ്കാളിക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മുഖം മാത്രം തിരിച്ചറിയുന്ന സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ഫോട്ടോകൾ മാത്രം അയക്കുന്ന രീതിയിലോ ഇത് ക്രമീകരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ മാത്രം പങ്കാളിയുമായി ഷെയർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ ഏത് തീയതി മുതലുള്ള ഫോട്ടോകളാണ് അയക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം ക്രമീകരിച്ച ശേഷം താഴെ കാണുന്ന സൈൻ ഇൻവിറ്റേഷൻ എന്ന ബട്ടൺ അമർത്തുക. നിങ്ങളുടെ പങ്കാളി അവരുടെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് തുറന്ന് ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നതോടെ ഷെയറിംഗ് ആരംഭിക്കും. താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോകൾ തിരികെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനും ഇതിലൂടെ സാധിക്കും. ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ ഒരു സമയം ഒരാളുമായി മാത്രമേ പാർട്ണർ ഷെയറിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഷെയർ ചെയ്യപ്പെടുന്ന ഫോട്ടോകൾ നിങ്ങളുടെ പങ്കാളിയുടെ ഫോണിലെ സ്റ്റോറേജ് ഉപയോഗിക്കാറില്ല. എന്നാൽ അവർ ആ ഫോട്ടോകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് സേവ് ചെയ്താൽ മാത്രമേ അവരുടെ സ്റ്റോറേജിന് ഇത് ബാധിക്കുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഷെയറിംഗ് അവസാനിപ്പിക്കാനുള്ള സൗകര്യം ഗൂഗിൾ നൽകുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ പ്രിയപ്പെട്ടവർക്കായി ഫോട്ടോകൾ കൈമാറാൻ ഏറെ ഉപകാരപ്രദമായ ഒരു മികച്ച ഫീച്ചറാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു വിശേഷമായി നമുക്ക് തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
2: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
3: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815, 9496161815.

എന്തായാലും നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഈ ആധാർ ഓൺലൈനായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എന്താണ് ഈ ആധാർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആധാർ കാർഡ് കൈവശമില്ലാത്ത സാഹചര്യത്തിലോ പുതിയ ആധാർ ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലോ ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഈ ആധാർ. ഫിസിക്കൽ കാർഡിന് തുല്യമായ നിയമസാധ്യത ഇതിനുണ്ട്. യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് UIDAI ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ലളിതമായ കുറച്ച് ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ 12-അക്ക ആധാർ നമ്പർ അല്ലെങ്കിൽ 28-അക്ക എൻറോൾമെന്റ് ഐഡിയും OTP ലഭിക്കുന്നതിനായിട്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് പ്രധാനമായും വേണ്ടത്. ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ആദ്യം UIDAI ഔദ്യോഗിക പോർട്ടലായ മൈ ആധാർ UIDAI government.in സന്ദർശിക്കുക. ഹോം പേജിലെ സർവീസുകളിൽ നിന്നും ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ, എൻറോൾമെന്റ് ഐഡി അല്ലെങ്കിൽ വെർച്വൽ ഐഡി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. നമ്പർ രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് 6-അക്ക OTP ലഭിക്കും. ഇത് നിശ്ചിത കോളത്തിൽ നൽകിയ ശേഷം വെരിഫിക്കേഷൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഈ ആധാർ PDF രൂപത്തിൽ ഫോണിലേക്ക് കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സുരക്ഷാ കാരണങ്ങളാൽ ആധാർ നമ്പറിലെ ആദ്യ 8 അക്കങ്ങൾ മറച്ചു വെക്കാൻ താല്പര്യമുള്ളവർക്ക് OTP നൽകുന്നതിന് മുമ്പായിട്ട് മാസ്ക്ഡ് ആധാർ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കോളമായിട്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. PDF ഫയല് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടും ലഭിക്കും. ഡൗൺലോഡ് ചെയ്ത് PDF ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിരിക്കും. ഇത് തുറക്കുന്നതിനായിട്ട് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്ററിൽ വലിയ അക്ഷരങ്ങളാണ് നൽകേണ്ടത്. ജനിച്ച വർഷവും ചേർത്ത് നൽകണം. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് സുരേഷ് എന്നും ജനിച്ച വർഷം 1990 എന്നാണെങ്കിൽ പാസ്വേഡ് SURE 1990 എന്നായിരിക്കും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ട്രെയിൻ യാത്രയ്ക്കും മറ്റും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഫിസിക്കൽ കാർഡിന് പകരമായി എല്ലായിടത്തും ഈ ഡിജിറ്റൽ രേഖ ഉപയോഗിക്കാവുന്നതാണ്. പാസ്വേഡ് ഉള്ളതിനാൽ മറ്റൊരാൾക്ക് തുറക്കാനാവില്ല എന്നതും ഒരു സുരക്ഷാ നേട്ടമാണ്. UIDAI വെബ്സൈറ്റിൽ നിന്ന് തികച്ചും സൗജന്യമായി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സേവനത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായിട്ട് 1947 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി എൽ കെ ജി ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ വീഡിയോ 91.2 ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്. ഇതേപോലെ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ വീഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ.
1: നമസ്കാരം, നമസ്കാരം, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. പ്രത്യാശയുടെയും പുതുജീവന്റെയും ഒരു പുതു പുലരിയിലേക്ക് നമ്മൾ കണ്ണു തുറന്നിരിക്കുകയാണ്. ജരാലക്കരകിൽ വന്ന് തട്ടുന്ന ഈ ഒരു പുലർവെട്ടത്തിന് പോലും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടല്ലേ. നമ്മൾ സാധാരണയായി ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ടാണല്ലേ. നല്ലൊരു ജോലി, ബാങ്ക് ബാലൻസ്, വലിയൊരു വീട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കുള്ള വില, ഇതിനെയൊക്കെയാണ് നമ്മൾ വാല്യുബിൾ എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു സുന്ദരമായ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ചിന്ത കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വാല്യൂ ഇല്ല എന്ന് നമ്മൾ വിധി എഴുതുന്ന ചില ചില കാര്യങ്ങളൊക്കെയല്ലേ. അങ്ങനെയുള്ള വാല്യൂ ലെസ് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളുടെ വലിയൊരു ലോകത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പായി കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് ഒന്ന് ഫ്രഷ് മൈൻഡ് ആയിട്ട് വീണ്ടും തിരിച്ചു വായോ കേട്ടോ. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: റേഡിയോ ജംഗ്ഷൻ.
1: Again back to the radio 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഐശ്വര്യാണ് കേട്ടോ ഗൈസ്. അപ്പോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്റെ ഈ ഒരു കൊച്ചു ജീവിതം കൊണ്ട് ആർക്ക് എന്ത് ഉപകാരം എന്നല്ലേ. അല്ലെങ്കിൽ ചില മോശം അനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വെറുതെ ആയിന്ന്, ഒരു പ്രയോജനമില്ലാത്ത ദിവസം എന്നല്ലേ. എന്നാൽ ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു കണക്ക് പുസ്തകത്തിലും വേസ്റ്റ് എന്നൊരു കോളം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വഴിയിൽ കാണുന്ന ഒരു കരിയില മുതൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിസ്സാരമായിട്ടുള്ള സങ്കടം വരെ, അങ്ങനെ എല്ലാം ഈ ഒരു ജീവിതം എന്ന വലിയ ചിത്രത്തിന്റെ ഓരോരോ ചായക്കൂട്ടുകളാണ് ഗൈസ്. ഒന്നും ഇവിടെ വെറുതെ അല്ല, ഒന്നും വാല്യൂ ഇല്ലാത്തതുമല്ല. നമ്മളൊരു വസ്തുവിനെയോ വ്യക്തിയോ ഒക്കെ വിലയില്ലാത്തത് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ശരിക്കുള്ള വാല്യൂ തിരിച്ചറിയാനുള്ള കണ്ണ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവര് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ആ നിസ്സാരമെന്ന് തോന്നുന്ന എന്നാൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ ഞാൻ ഇവിടെ റെഡിയാണ്. അപ്പൊ ഒരു കപ്പ് ചായയും കുടിച്ച് ഈ ഒരു പ്രഭാതത്തിലെ കുളിർമയിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺഡ്, എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: imagination. Wiggle, wiggle, wiggle.
1: അങ്ങനെ നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് ഈ ഒരു രാവിലെ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാല്ലേ. നമ്മളുടെയൊക്കെ വീട്ടിൽ കാണും ഒരു മൂലയില് തട്ടിയിട്ടിരിക്കുന്ന ഓടാത്ത ഒരു പഴയ ക്ലോക്ക്. ഇതുകൊണ്ട് ഇനി എന്ത് ഉപകാരം? എന്നാൽ ആ ഒരു ക്ലോക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, അത് കേടാണെങ്കിൽ പോലും ദിവസത്തിൽ 2 തവണ കൃത്യമായിട്ടുള്ള സമയം കാണിക്കുന്നുണ്ടല്ലേ. അതായത് നമ്മൾ കംപ്ലീറ്റ് വേസ്റ്റ് എന്ന മുദ്ര കുത്തിയ ആ ഒരു വസ്തു പോലും ഒരു ദിവസം 2 തവണ പൂർണ്ണതയോടെ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ തളർന്നൊക്കെ പോയേക്കാം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ട ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകാം. ലോകം നമ്മളെ നോക്കി പറയും ഇവനൊന്നിനും കൊള്ളാത്തവനാണെന്ന്. പക്ഷെ ഓർക്കുക, ആ ഒരു ക്ലോക്കിനെ പോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും മൂല്യമുള്ളവരായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് എന്ന് വിളിക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്കൂടെ കടക്കാം. നിങ്ങൾ മുറ്റമടിക്കുമ്പോൾ കുന്നുകൂടി കിടക്കുന്ന ഒരു കരിയിലകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കാണുമ്പോൾ നമ്മൾ പറയും എന്ത് വൃത്തികേടാണ്, ഇതൊന്ന് കത്തിച്ചു കളഞ്ഞാൽ സമാധാനമാകുമെന്നല്ലേ. എന്നാൽ ആ ഒരു ഉണക്ക ഇലകളാണ് മണ്ണിൽ ഇങ്ങനെ അഴുകി ചേർന്ന് ആ ഒരു മരം വീണ്ടും പൂക്കുന്നതും കായ്ക്കുന്നതും നമ്മളുടെ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുന്നത് അല്ലേ. നമ്മളുടെ ജീവിതത്തിലെ ചില കരിയിലകൾ പോലുള്ള അവസ്ഥകളും ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ആ ഒരു വലിയ തകർച്ചയിലാകാം, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ചില നിമിഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. അന്ന് നമ്മൾ ചിന്തിക്കും ഈ ഒരു അനുഭവം എന്നത് എന്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടായി. പക്ഷെ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു കൈപ്പേറിയ അനുഭവങ്ങളാണ് പിന്നീട് നമ്മളുടെ വിജയത്തില്, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തില് വലിയൊരു വളമായി മാറിയതെന്നല്ലേ. അതായത് ഒന്നും വെറുതെ അല്ല, ഇന്ന് നിങ്ങൾ തള്ളിക്കളയുന്ന ആ ഒരു വേസ്റ്റ് ആയിരിക്കും നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു വളം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ഭൂമിയിൽ കൊള്ളാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലേ. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയാൽ എല്ലാ കാര്യങ്ങളും വാല്യുബിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ ഒരുപാട് അങ്ങ് പോയി. 3 പാട്ടുകൾ കേട്ട് 3 വളവും കഴിഞ്ഞ് ഇനി നമുക്ക് മടങ്ങിയെത്താം. ഗൈസ്, ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ.

0: 留精神。
1: യെസ്, കമ്മിങ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം എന്തായിരിക്കും? സംശയമില്ല, അത് പരാജയങ്ങൾ തന്നെയാണല്ലേ. ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോഴോ ഒരു ബിസിനസ് പൊട്ടുമ്പോഴോ നമ്മൾ കരുതും എല്ലാം ഇവിടെ കഴിഞ്ഞു എന്ന്. എൻ്റെ ജീവിതം വെറുതെ ആയി, ഈ ഒരു പരാജയം കൊണ്ട് എനിക്ക് എന്ത് ഗുണം കിട്ടാനാണെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോലും ആളുകൾ ആരും ചിന്തിക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സത്യം എന്താണെന്ന് അറിയാവോ? ജയിച്ച ഒരാൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതിനേക്കാൾ വലിയ വലിയ പാഠങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരാൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പരാജയത്തിന് വലിയൊരു വാല്യൂ ഉണ്ടല്ലേ. ഓരോ വീഴ്ചയും നിങ്ങളെ പഠിപ്പിക്കുന്നത് എവിടെയാണ് കുഴി ഉള്ളത് എന്നതാണ്. അടുത്ത തവണ ആ ഒരു വഴി നടക്കുമ്പോൾ നിങ്ങൾ വീഴില്ല, നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ തോൽവികളെ വാല്യൂ ലെസ് ആയിട്ട് നിങ്ങൾ കാണരുത്. അവ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സൂപ്പർ മാപ്പുകളാണെന്ന് നിങ്ങൾ കരുതുക കേട്ടോ. ഇനി അടുത്ത കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു പരാതിയാണ്, ഞാനിന്നൊന്നും ചെയ്തില്ല, വെറുതെ ഇരുന്നിങ്ങനെ സമയം കളഞ്ഞു എന്നത്. ഈ വെറുതെ ഇരിക്കുന്ന സമയത്തിന് ഒരു വിലയും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. എപ്പോഴും തിരക്കിലായിരിക്കുന്നതാണ് വലിയ കാര്യമെന്നാണ് നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നല്ലേ. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു വില്ലിൽ നിന്ന് അമ്പ് തൊടുക്കണമെങ്കിൽ ആ ഒരു നാണൽപ്പം പുറകിലേക്ക് വലിക്കണല്ലേ. ആ ഒരു പുറകോട്ട് വലിയുന്ന സമയത്ത് അമ്പൊന്നും ചെയ്യുന്നില്ല, അത് വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ ആ ഒരു വെറുതെ ഇരിക്കലാണ് അമ്പിന് ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള വേഗത നൽകുന്നത്. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തെ ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ചില ചില നിമിഷങ്ങൾ. നമ്മളുടെ മനസ്സ് അടുത്ത വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുന്ന സമയം കൂടിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചുകൂടെ? ഒരു വാല്യൂലെസ് ടൈം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ പവർ ഹൗസ് തന്നെയാണെന്ന് പറയാം. തോൽവികളും മടുപ്പുകളും ഒന്നും വെറുതെ അല്ലെന്നേ, അവയ്ക്കൊക്കെ നിങ്ങളെ വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കി എടുക്കുകയാണ്. നമ്മുടെ വിജയനും ദാസനും പറയല്ലേ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ അല്ലേ. ഇനി നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമായിരിക്കാണ് ദാസ. അപ്പോ പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താലോ.

0: ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
4: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
3: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: Radio Junction.
1: Wiggle, wiggle, wiggle.
2: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ഈ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ കൂട്ടായി നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കൂടെ തന്നെ ഉള്ളത് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു ലോകത്ത്, ഈ ഒരു ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ഇല്ല വാല്യൂ ലെസ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ. നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, എനിക്ക് വലിയ പാട്ടുകാരനാകാൻ കഴിഞ്ഞില്ല, എനിക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് പറയത്തക്ക ഒരു വാല്യൂ ഇല്ല എന്ന് അല്ലേ. എപ്പോഴും നമ്മൾ വലിയ വലിയ കഴിവുകളെ മാത്രമേ ബഹുമാനിക്കാറുള്ളൂ എന്നതാണ് വലിയൊരു സത്യം. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന ചില ചില കഴിവുകളൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, ആർജിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നുമില്ല. അതായത് ഒരാളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് കേൾക്കാൻ കാണിക്കുന്ന ആ ഒരു ക്ഷമ, അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വരുത്തുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ആ ഒരു കൊച്ചു കഴിവ്, ഇതിനൊന്നും വലിയ അവാർഡുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ നിങ്ങളെ സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിമിഷം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരാളുടെ ലോകം തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ഗുണങ്ങളെ ഒന്നിനും കൊള്ളാത്തരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ തന്നെ നിങ്ങളെ വില മതിച്ച് വില കുറച്ച് കാണാതിരിക്കാൻ ശ്രമിക്കുക. വീണ്ടും നമുക്ക് കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോകാം അല്ലേ.

0: wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
1: നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു കല്ല് കണ്ടാൽ അതിനെ തട്ടി മാറ്റാറുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ ഇവിടെ കിടക്കുന്നത് എന്ന് പരാതിപ്പെടാറുണ്ട്. ആ ഒരു കല്ലിന് അവിടെ ഒരു വിലയും ഇല്ലെന്ന് നമ്മൾ ഉറപ്പിക്കുമല്ലേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു വഴിയിൽ ഒരു വലിയ വെള്ളക്കെട്ടുണ്ടെങ്കിൽ അക്കരെ കടക്കാൻ നമ്മൾ ആദ്യം തിരയുന്നത് ആ വിലയില്ലാത്തൊരു കല്ലിനെ തന്നെയായിരിക്കും. ആ ഒരു കല്ല് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കാൽ നനയാതെ നമുക്ക് അക്കരെ എത്താൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില വ്യക്തികളും അനുഭവങ്ങളും ഇതുപോലെയാണ്. അവർ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകില്ലായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടില്ലായിരിക്കാം. പക്ഷേ ജീവിതത്തിന്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വിലയില്ലാത്തത് എന്ന് കരുതി മാറ്റിവെച്ച ആ ഒരു വ്യക്തിയോ ആ ഒരു അറിവോ ആയിരിക്കും നമ്മളെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുന്നത് അല്ലേ. ഓരോ കല്ലിനും ഓരോ തണലിനും ഈ ലോകത്തിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. ഇനി വീണ്ടും നമുക്ക് ബ്യൂട്ടിഫുൾ ആകാനായിട്ട് നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആകാനായിട്ട് കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോയാലോ ഗൈസ്.

0: റേഡിയോ ജംഗ്ഷൻ.
1: വെൽക്കം ബാക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു വാല്യൂം ഇല്ല എന്ന് നമ്മൾ വിധിയെഴുതുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നമുക്കിനി അടുത്തൊരു പോയിന്റിലേക്ക് പോകാമല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില മുറിവുകളൊക്കെ ഉണ്ട്. അത് ശരീരത്തിലായാലും മനസ്സിലായാലും ആ ഒരു മുറിവുകൾ കരിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു അടയാളം ബാക്കി ഉണ്ടാകും അല്ലേ. നമ്മൾ വിചാരിക്കും ഇതൊരു വൃത്തികെട്ട പാടല്ലേ, എന്താണ് ഇതിനൊരു ഗുണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സൗന്ദര്യം കളയുന്ന ഒന്നാണ്, ഇത് ഭയങ്കര വാല്യൂലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പാടാണെന്ന് നമ്മൾ എങ്ങനെ അതിൻ്റെ വില കുറച്ച് കാണാറുണ്ട്. പക്ഷേ ആ ഒരു പാടുകൾ വെറും ഒരു അടയാളമല്ല, അത് നിങ്ങളുടെ അതിജീവനത്തിൻ്റെ മുദ്രകൾ തന്നെയാണ്. നിങ്ങൾക്കത് സംശയമുണ്ടോ? നിങ്ങളൊരു വലിയ പ്രതിസന്ധി അതിജീവിച്ചു എന്നതിൻ്റെ തെളിവാണ് ആ ഒരു അടയാളം. മറ്റൊരു വ്യക്തി തളർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ മുറിപ്പാട് കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയും, നോക്കൂ എനിക്കും ഇതുപോലെ വേദനയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനെ മറികടന്നു, നിനക്കും ഇതിന് സാധിക്കും. അന്ന് ആ ഒരു പാടിന് കിട്ടുന്ന വില മറ്റൊന്നിനും കിട്ടത്തില്ല. നമ്മളുടെ വേദനകൾ പോലും മറ്റൊരാൾക്ക് വെളിച്ചമാകാൻ കഴിയുന്ന വാല്യബിളായ കാര്യങ്ങളാണെന്ന് നമുക്ക് മറക്കരുത്. അപ്പോൾ വീണ്ടും കുറച്ച് പാട്ടുകളിലൂടെ നമുക്ക് കടന്നു പോയാലോ.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പെർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ. ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

റേഡിയോ ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലേ. ആ നമ്മുടെ ഒരു പഴയ ക്ലോക്കിനെ കുറിച്ചും മുറ്റത്തെ കരിയിലകളെ കുറിച്ചും അങ്ങനെ പരാജയങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ഈ ഒരു പ്രപഞ്ചത്തിൽ ദൈവം പടച്ച ഒന്നിനും വിലയില്ല എന്ന് ലേബലടിച്ച് കൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ല അല്ലേ. നമ്മളൊരു വസ്തുവിനെയോ സാഹചര്യത്തെയോ വിലയില്ലാത്തത് എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴത്തിലുള്ള ഗുണം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് വളരെ പരമാർത്ഥമായ പച്ചപരമാർത്ഥമായിട്ടുള്ളൊരു സത്യം എന്ന് പറയാം. ഓർക്കുക, വഴിയിൽ കിടക്കുന്ന കല്ലിന് പോലും അതിൻ്റേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അവഗണനയോ പരാജയമോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ചിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ചിത്രത്തിന് പൂർണ്ണത വരണമെങ്കിൽ ഒരു ചെറിയ ചായക്കൂട്ടുകൾ അവിടെ വരണം. നിങ്ങളുടെ ഓരോ ശ്വാസത്തിനും ഓരോ ചെറിയ ചെറിയ ചിരിക്കുകയും നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന ഓരോരോ പ്രവൃത്തിയിലും ഈ ഒരു ലോകത്ത് അതിൻ്റേതായിട്ടുള്ളൊരു വിലയുണ്ട്. നിങ്ങളെ തന്നെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങൾ ഈ ഒരു ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മൂല്യം അഥവാ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ചിന്തയോടുകൂടി തന്നെ പുതിയൊരു ഊർജത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആക്കാം. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ടാറ്റാ ബൈ ബൈ സീ യു പറയാനുള്ള നേരമായിരിക്കാണ്. റേഡിയോ ജംഗ്ഷൻ ആണ് ഇത്രയും നേരം കൂടെ തന്നെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമായിരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ 91.2. ആഘോഷിക്കൂ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24-മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
6: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ

0: നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
4: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
3: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു, ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായ. മേ കുച്ച് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 നടക്കും. July 1 മുതൽ 30 സെൻസസ് 1-ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
4: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അരാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1,034 താഴ്ന്ന് 74,980, നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920, ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: നമ്മുടെ മുല്ലയ്യത്തെ പണിക്കർ അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടപ്പാന്നോ?
1: അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്ത് അസുഖം?
0: മേപ്പടിയാനെ ഇങ്ങോട്ടെങ്ങും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ.
1: ഓ, വിഷമിച്ചു പോയല്ലോ. പുള്ളിക്കാരനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ച നടന്നതിന് ശേഷം വീട്ടിൽ തന്നെ തനി ചങ്ങിരിപ്പ.
0: അതെന്താ?
1: അതെന്താണ്? തനിക്ക് ഇവിടെ കിട്ടിയില്ലയോ? എത്രയോ വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാ അങ്ങേര്. ഇത്തവണയും പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു.
0: അത് കൊള്ള. കണ്ണിന് കാഴ്ചയേ ഇല്ല, നടക്കാനും വയ്യ. വർത്താനം പറയുന്നതും വിറച്ചോണ്ടാ. എന്നിട്ടും ഇനിയും മെമ്പറാകണമെന്നോ?
1: പാർട്ടി കമ്മിറ്റി കൂടിയപ്പോഴ് ഭൂരിപക്ഷം പേരും പുള്ളിക്കെതിരായിട്ടാ സംസാരിച്ചത്. അതോടെ ആളിപ്പൊ ഒന്നിനും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുക.
0: എത്രയോ ചെറുപ്പക്കാര് പിള്ളാര് മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റിംഗ് നടത്താനും ഒക്കെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നു. അവരൊക്കെ കേറി വരട്ടെ എന്ന് ചിന്തിക്കാത്ത എന്താ?
1: ഒരിക്കൽ ഗസേരയുടെ ഒരു വ്യൂ പറ്റിയവരെ പിന്നെയും പിന്നെയും നിൽക്കണമെന്ന് ആഗ്രഹിക്കും.
0: ഒരു പ്രാവശ്യം നിന്ന് തോറ്റവരെയും ഒരു പ്രാവശ്യം നിന്ന് ജയിച്ചവരെയും പിന്നെ നിർത്തരുത്.
1: ആടൊന്നും നടക്കുന്ന കാര്യമല്ല.
0: ഒരു പ്രാവശ്യം കൈമുട്ടിലെ ഭാർഗവൻ ഇലക്ഷനിന്ന് തോറ്റു. സ്വന്തം പാർട്ടിക്കാര് തന്നെ ആ തോൽപ്പിച്ചതെന്ന് വിശ്വസിച്ച് പാർട്ടിയിൽ നിന്ന് അങ്ങ് വിട്ടു.
1: എന്നിട്ട് ചേർന്ന പാർട്ടിക്കാരെ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ട് ആ പാർട്ടിയിൽ നിന്നും അങ്ങ് വിട്ടു.
0: ഇപ്പൊ ഏതിലാ?
1: ഇപ്പൊ നാടൻ കോഴിയുടെ കച്ചവടം തുടങ്ങിയെന്നാ കേൾക്കുന്നത്.
0: അതാ നല്ലത്. പൊതുജനങ്ങളെ സേവിക്കാതെ കോഴികളെ സേവിക്കട്ടെ.
2: അമ്മാവാ, അമ്മാവൻ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തായിരുന്നോ?
1: എന്താ ശിവ
2: കൊടുത്തായിരുന്നോ?
0: അല്ലേ, ഞങ്ങൾ ആർക്കൊക്കെ സംഭാവന കൊടുക്കുന്നു നീ അന്വേഷിക്കുന്ന എന്തിനാ? ഇയാൾ ആരാ? വരുമാനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനോ?
1: ഇയാളെ കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറ.
2: ഞാൻ ഒരാൾക്ക് 300 രൂപ കൊടുത്തായിരുന്നു.
0: അതാർക്കാന്ന് ഞാൻ പറയാം. ആഞ്ഞിലിത്തറായ കൃഷ്ണൻകുട്ടിക്ക്. എന്താ ശരിയല്ലയോ?
2: ശരിയാ. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ പലരും കൊടുത്തു.
1: അവൻ ആ കാശ് കൊണ്ടൊരു പെട്ടിക്കട തുടങ്ങി. മുറുക്കാനും നാരങ്ങാളത്തിന്റെ ഒക്കെ കച്ചവടം നടക്കുന്നുണ്ട്.
2: കൃഷ്ണൻകുട്ടിക്ക് കാശ് കൊടുത്തോന്ന് അറിയാനാ ഞാൻ ചോദിച്ചത്.
0: അയ്യോ, അത് നേരെ അങ്ങ് ചോദിച്ചാ പോരായോ?
2: എന്നാ നേരെ ഞാൻ അങ്ങ് പറയാം. കൃഷ്ണൻകുട്ടിയെ എക്സൈസുകാര് പിടിച്ചോണ്ട് പോയി.
0: അയ്യോ, എന്തിന്?
2: ഒരുവിധം ഭംഗിയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരുന്നതാ അമ്മാവാ. രാത്രി 8 മണി കഴിയുമ്പോ അവന്റെ കടയും മദ്യ കച്ചവടം നടത്തും.
1: ഇവനോട് ഇത് ആര് പറഞ്ഞു കൊടുത്തതാ?
2: ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. ആദ്യം പലരും സാധനം മേടിച്ചോണ്ട് വരും. സോഡയും ഗ്ലാസും അവൻ കൊടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൻ അതിന്റെ കച്ചവടം വന്ന് തുടങ്ങി.
0: ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തവനും രോഗിയും ആയതുകൊണ്ട് ആ നാട്ടുകാരെല്ലാം അവനെ സഹായിച്ചതും കട തുടങ്ങിയതും.
2: പഴയ പെട്ടിക്കട സാധാരണ ഒരു പൈസ പോലും മേടിക്കാതെ കട കൊടുത്തത്.
1: അത് ഞാൻ അറിഞ്ഞു.
2: ആരാണ്ട് ന്യൂസ് കൊടുത്ത എക്സൈസുകാര് വന്നതെന്ന് പറഞ്ഞത്.
0: ന്യൂസ് കൊടുത്തവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ?
2: മദ്യക്കച്ചവടം ഇല്ലാതെ തന്നെ അവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു അമ്മാവി. തൊഴിലാളികളെ ഒരുപാട് പേര് അവിടെ നിന്ന് സാധനം മേടിച്ചോണ്ടിരുന്നെ.
1: ആ കടയുടെ തൊട്ടടുത്ത് ചാക്കണ നടത്തുന്ന അലിയാരാശന്റെ കടയിൽ സിഗരറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ഇവൻ ഈ മുറുക്കാൻകട തുടങ്ങിയപ്പോ ആശാൻ സിഗരറ്റ് കച്ചവടം അങ്ങ് നിർത്തി. 10 പൈസ യമന് കിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടിക്കൂട്ടെന്ന് വിചാരിച്ചു.
0: ആരും ഇല്ലാത്തവനാണെന്നും രോഗിയാണെന്നുള്ള പരിഗണന പലരും കൊടുത്തു.
2: അമ്മാവി അവൻ നോക്കിയപ്പോ മുറുക്കാനും നാരങ്ങാവെള്ളവും കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ലാഭം കിട്ടും സർക്കാരിന്റെ ടോണിക്കൊഴിച്ചു കൊടുത്താൽ.
1: അങ്ങനെ വിചാരിച്ചത് കൊണ്ടാ കുടുക്കി ചെന്ന് വീണത്.
2: മെമ്പർ വരെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്.
0: അവൻ എന്തിനാ ഇത്രയും ആർത്തി കാണിച്ച് കാശുണ്ടാക്കാൻ നോക്കിയത്?
1: ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: അതെ, ആപത്ത സമയത്ത് ഓരോരോ ദുഷിച്ച ചിന്തകൾ തനിയേ തലച്ചോറിൽ ഉദിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24-ാം വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: യു ആർ ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ ABHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

ഹായ് ഹലോ, ഗുഡ് ഈവനിംഗ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടിനായി വേഗം തന്നെ വിളിച്ചോളൂ. 954-4700-0912 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട സമയമാണ്. തീർച്ചയായിട്ടും ഇഷ്ടഗാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി ഒക്കെ നിങ്ങൾക്ക് വിഷ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9544700912. Stay tuned and radio 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: തും തും തും

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: യെസ്, ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓരോരോ ആഗ്രഹങ്ങൾ കാണല്ലേ. ചിലപ്പോൾ ഈ ആഗ്രഹത്തിന്റെ വലിപ്പം കൂടുതലാകാം, ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളാകാം. എങ്കിലും നമ്മൾ മറ്റാരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും മറ്റാരോടും പറയാത്തത്? ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണോ, അതോ അത് സാധിക്കില്ല എന്ന് കരുതിയിട്ടാണോ? എന്തായാലും ആഗ്രഹം സാധിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, ഇനി ആരാണെങ്കിലും സാധിപ്പിച്ച് തരാൻ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അത് എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അതിപ്പോ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ കൂടി വേഗം വിളിക്കാം. 9544-7000-919 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആദ്രയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എന്റെ ഹസ്ബൻഡ്

0: ആണോ? ഇപ്പൊ ഓക്കെ ആയോ?
1: ഓക്കെ. പനി മരുന്ന് എടുത്തോണ്ട്. പനി ഏറിയാ കൂടിയായിരുന്നു എനിക്ക്.
0: ആണോ? ഹോസ്പിറ്റലൊക്കെ പോയോ?
1: ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കലാഭവൻ നല്ല അടിച്ചു പൊളിച്ചൊരു പാട്ട്.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. അപ്പൊ മണിച്ചേട്ടന്റെ ഒരു അടിപൊളി പാട്ടാ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കേട്ടാലോ? കേട്ടുകൊണ്ടിരിക്കും എന്റെ റേഡിയോ 91.2.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: സ്വാതന്ത്ര്യോത്സവം എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. ആ മൂവിയും അതുപോലെ തന്നെ ആ മൂവിയിലെ പാട്ടുകളും അത്രമേൽ പ്രിയപ്പെട്ടതാണ് എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ്? പ്രിയപ്പെട്ടതായി ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണിത്. വേഗം വിളിക്കാം. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. വിളിക്കുന്ന നമ്പർ 954-4700-9912 എന്നതാണ്. നമുക്കിത് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമസ്കാരം. മഴവിൽ എന്ന സിനിമയിലെ ശിവദം ശിവനാമം എന്ന പാട്ട് കേൾപ്പിക്കാമോ? ഗിരീഷാണ് എരമല്ലൂരിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ശ്രോതാവാണ്. തീർച്ചയായിട്ടും നമ്മളെ ഓൺലൈനിൽ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു ഹായ് ഞാൻ പറയുകയാണ് കേട്ടോ. കൂടെ തന്നെ ദൈ നമ്മുടെ കോളറും ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പാണ്. ഹലോ, ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷങ്ങളൊക്കെ.
0: ചൂടൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ടോ അതോ കൂടിയോ?
1: ചൂടും മിനിമം ചൂടായിട്ട് ഞാൻ നിൽക്കുമല്ലോ കുറെ നാളുകൊണ്ടേ.
0: ആ, ഏത് പാട്ടാ വേണ്ടത്?
1: മുഖസുഖാണോ?
0: സുഖായിട്ടിരിക്കുന്നു കേട്ടോ.
1: നമുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ആലപ്പുഴ പട്ടണത്തിലും പറഞ്ഞ പാട്ടില്ലേ,
0: അടിപൊളി പാട്ടാ.
1: നമുക്ക്
0: ഓക്കെ, നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. അപ്പോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ട് കേട്ടെടുത്തിരിക്കാം.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: കാലത്ത് നമ്മൾ ഈ മഴ കാത്തിരുന്നത് പോലെ മറ്റൊന്നും നമ്മൾ കാത്തിരുന്നിട്ടുണ്ടാവില്ല അല്ലെ. ഒരു വേഴാമ്പലിനെ പോലെ ആയിരുന്നു നമ്മൾ എല്ലാവരും. അത്രയേറെ ഒരു മഴയ്ക്ക് വേണ്ടി നമ്മൾ കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇടയ്ക്കൊക്കെ മഴയുള്ളത് കൊണ്ട് നല്ല ആശ്വാസമാണ് അല്ലെ. പക്ഷെ ഇതേ നമ്മുടെ ആ പ്രാർത്ഥനയായിരിക്കാം. ഇതാ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മെയ് 14 മുതൽ 16 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 14 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 15 പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മെയ് 16 തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല കേട്ടോ, ഇപ്പോ നമ്മുടെ കൊല്ലം ജില്ലയിലൊന്നും അല്ലെങ്കിൽ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയിലൊന്നും ഈ അലർട്ടൊന്നും ഇല്ലേ, മഴ ഇവിടെ പെയ്യില്ലേ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാകും. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇവിടങ്ങളിലൊക്കെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയുന്നുണ്ട്. മാത്രമല്ല അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആഗ്രഹം പോലെ മഴ ദേ വരുന്നു. നമുക്ക് പാട്ടുകൾ കേൾക്കാം. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്കിത് അടുത്തൊരു കോളർ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഹലോ, ഗുഡ് ഈവനിങ്.
1: എന്ത്
0: ചെയ്യുന്നു ചേട്ടൻ?
1: ഞാന് കൺസ്ട്രക്ഷൻ വർക്കാണ് ജോലി.
0: ഓക്കെ, അപ്പൊ ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നതാണോ?
1: ജോലിക്ക് പോയിട്ട് വന്നതാണ്, ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങി.
0: ഇടയ്ക്കൊക്കെ മഴയുണ്ടല്ലോ, അതുകൊണ്ട് ആശ്വാസം ആയിരിക്കും അല്ലേ ഈ ചൂടിന്.
1: ചെറിയ മഴയൊക്കെ ഉണ്ടാകേണ്ട ഒരു ചെറിയ ആശ്വാസം ഉണ്ട്, എങ്കിലും നല്ല ചൂടുണ്ട് ഇപ്പോഴും.
0: വെയിൽ നിന്ന് ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാനിങ്ങനെ കാണാറുണ്ട് വരുന്ന വഴിയിലൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും അതിശയിച്ചു പോകാറുണ്ട്, എങ്ങനെയാണ് ഈ വെയിലിൽ ഇത്ര വെയിലിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് എനിക്കൊരു അഞ്ചിട്ട് തോന്നാറുണ്ട്.
1: വെയിലത്ത് നിന്നുള്ള പണി നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ അറിയത്തില്ല.
0: ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്?
1: എനിക്കൊന്ന് കേൾക്കേണ്ട പാട്ട് ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന സിനിമയിലെ ഒരു പിങ്കിനാവ് ലേഖോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്, വിശ്വാസ പാടിയ
0: ജയറാമേട്ടന്റെ മൂവിയാണല്ലേ.
1: അതെ അതെ,
0: നമുക്ക് കേൾക്കാം കേട്ടോ. വിളിച്ചില്ല, ഒരുപാട് സന്തോഷം. നമ്മൾ ഇനിയും മറ്റൊരു പാട്ടിലേക്കാണ് പോകുന്നത്. ഒരു പാട്ടിന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുനിൽ ചേട്ടനാണ് പള്ളിമണ്ണിൽ നിന്നും. കേൾക്കാൻ പോകുന്നതും ജയറാമേട്ടന്റെ മൂവിയിലൊരു പാട്ടാണ് കേട്ടോ. ഇന്നലെ പത്മരാജൻ സാറിന്റെ മൂവിയായ ഇന്നലെ മൂവിയിലെ നീ വിൺ പൂ പോൽ ഈ ഒരു പാട്ടിനാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയി കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: Yes, back again at Radio 91.2 Rashmi Happy Home Gaana Manjari Dee. 5 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. സോ വേഗം വേഗം വിളിച്ചോളൂ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി 9544700091 എന്ന നമ്പറിലേക്ക്. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്ന് വിനു. എനിക്ക് കരുമാടിക്കുട്ടൻ എന്ന മൂവിയിലെ നെഞ്ചുടുക്കിന്റെ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വല്ലാതെ കരയിപ്പിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ ആ ഒരു സീന്. ഭയങ്കര സങ്കടം തോന്നുന്നൊരു പാട്ടും ആ ഒരു സിറ്റുവേഷനും ഒക്കെയാണ്. എനിക്ക് നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ തന്നെ നമ്മുടെ കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പാണ്. ഹലോ, ഗുഡ് ഈവനിങ്. വിജയൻ ചേട്ടാ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, മിക്കപ്പോഴും വിളിക്കാറുണ്ട് അല്ലേ. ഇഷ്ടമുള്ള പാട്ടൊക്കെ ചോദിച്ചോണ്ട്, ഏത് പാട്ടാ ഇന്ന് വേണ്ടത്?
1: എനിക്ക് പാട്ടുണ്ടല്ലോ, കാക്കക്കറുമ്പൻ എന്നുള്ള പാട്ട് കണ്ടാൽ അറിയാമോ?
0: കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. ആ പാട്ടാണോ? വരികളൊക്കെ മറന്നുപോയോ?
1: അല്ല, ഞാൻ ഇപ്പൊ പറയാം. കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പി,
0: കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ. അതാണോ ആ പാട്ടാണോ?
1: ആ പാട്ട് ഞാൻ പാട്ട് ഇന്ന് രാവിലെ കേട്ട പാട്ടാ.
0: എന്നിട്ടും മറന്നു അല്ലേ?
1: ഇന്ന് രാവിലെ റേഡിയോ കേട്ടതാ.
0: ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ?
1: അറിയത്തില്ലല്ലോ.
0: പാട്ടൊക്കെ ഓർമ്മയുണ്ട്, മിക്കപ്പോഴും ഇങ്ങനെ തന്നെ. മുത്തശ്ശി കഥ എന്ന സിനിമയിലെ പാട്ടാട്ടോ.
1: ഇന്ന് രാവിലെ
0: ഓർത്ത് വെച്ച് വിളിച്ചു ചോദിച്ചതിൽ സന്തോഷം. അപ്പൊ ഇനിയും നമുക്ക് പാട്ട് ഒരുപാട് കേൾക്കാൻ ബാക്കിയുണ്ട്. കേട്ടോണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഗീത എന്റെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ദേസമയം കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞു 9 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. ഞാൻ ഗോപിക കൂടെ തന്നെയുണ്ട്. അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായിട്ട് വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700912 എന്ന നമ്പറിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ ഗോപിക, എന്റെ പേര് ഷാരി.
0: ഷാരി, എന്തുണ്ട് ഷാരി വിശേഷങ്ങളൊക്കെ?
1: സുഖം.
0: ആരാ അവിടെ കരയുന്നത്? കുട്ടിയാണോ?
1: വഴക്കണ്ടോ? അങ്ങനെ തങ്ങളും തമ്മിൽ അടിയ.
0: ഓഹോ, ഈ വഴക്ക് കൂടുമ്പോ രണ്ടുപേരിൽ ആരെയാണ് കൂടുതലായിട്ട് വഴക്ക് പറയാറുള്ളത് ഷാരി?
1: ഞാനും മോളെയാ പറയുന്നത്.
0: അയ്യോ, അതെന്താ?
1: അവളായപ്പോഴും അങ്ങോട്ട് ചെല്ലുന്നത് അവനുമായിട്ട് വഴക്കിടാൻ. ഇവിടെ അവൻ ഇവള് ചെറുത് കൊടുത്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് വലുത് മേടിക്കും. ചുണ്ടെങ്കിൽ ആ കൊടുത്തിട്ട് വലുത് മേടിക്കും.
0: ഡയലോഗ് ഞാൻ പറയാൻ വന്നേ, കാരണം വീട്ടിൽ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു.
1: അതുകൊണ്ട് അങ്ങനെ. പിന്നെ എന്റെ മോടെ ബർത്ത്ഡേ ആണ് 16-ാം തീയതി.
0: അഡ്വാൻസ് ആയിട്ട്, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ്. എന്താണ് മോളുടെ പേര്?
1: മോളുടെ പേര് അളകനന്ദ.
0: അളകനന്ദക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാ വേണ്ടത്?
1: ഒരു കോടി മംഗളം.
0: കൂടെ തന്നെ നമുക്ക് റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, സുഖമാണോ? ചായ കുടിച്ചോ? സുഖമായിട്ടിരിക്കുന്നു. ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം കേട്ടോ. നെപ്പോളിയൻ ആണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോ ചോദിച്ചിരിക്കുന്നത് മറ്റാരുടെയും പാട്ടല്ല, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിജയ് അണ്ണ ജനനായകൻ മൂവിയിലിരുന്ന് ഒരു പേരേ വരലാറ് എന്ന പാട്ടാണ്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ വിജയ് ഫാൻസിനും വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ ഈ ഒരു പാട്ട്. അടിപൊളി ഒരു പാട്ടാണ്. അപ്പോൾ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: ഓൾ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ ബില്ലൊന്ന് നോക്കിയേ,
9: എന്തുവടി ഇത്?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
9: എല്ലാത്തിനും വിലക്കുറവാണ്.
8: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
9: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
8: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
7: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
7: മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
8: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
7: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
9: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
7: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മുതൽ 16 രാവിലെ 8 വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
11: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
7: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ O. സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
12: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷ്യർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
7: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
6: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിന് ഒരുപാട് ഇരുണ്ട നിമിഷങ്ങളുണ്ട്. ആ ഇരുണ്ട നിമിഷങ്ങളിലാണ് നാം ചിലപ്പോൾ വളരെ ശക്തവും മനോഹരവുമായ സൗന്ദര്യങ്ങളും ശക്തിയുമൊക്കെ തിരിച്ചറിയുന്നത്. രാത്രിയോട് നമുക്ക് ഭയമുണ്ട്, പക്ഷേ രാത്രി നമുക്ക് നൽകുന്ന ഒരു ഏകാന്തതയുണ്ട്. അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ ഇരുട്ടാവുമ്പോൾ നാം നമ്മുടെ ഉള്ളിൽ ചിലതൊക്കെ തിരയാറുണ്ട്, ചില ഉത്തരങ്ങൾക്കായി, ചില ഓർമ്മകൾക്കായി, ചില സ്വപ്നങ്ങൾക്കായി. കാരണം സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങളെക്കാൾ മനോഹാരിതയുണ്ടാകും, ഭംഗിയുണ്ടാകും. ആ സ്വപ്നങ്ങൾ നിശബ്ദമാണെങ്കിലും ചുറ്റിനും ഇരുട്ടാണെങ്കിലും വാചാലവും ഉള്ളിൽ നിറയെ വെളിച്ചം പകർത്തുന്നതുമായിരിക്കും. ആ വെളിച്ചത്തിൽ ചുറ്റുപാടുകളുടെ ഇരുട്ടിനപ്പുറത്ത് നമ്മുടെ ഹൃദയം സന്തോഷഭരിതമാകും, മുഖം തിളങ്ങും, കണ്ണുകളിൽ ആ തിളക്കമുണ്ടാകും. രാത്രിയുടെ ആഴങ്ങളിലാണ് മനുഷ്യൻ അഗാധതയുടെ ആത്മാർത്ഥത തേടുന്നത് എന്ന് മതങ്ങളും പറയുന്നു. അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥനകൾക്കും രാത്രി വ്രതങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യം പല മതങ്ങളും കൽപ്പിച്ചിരിക്കുന്നത്. കാരണം ചുറ്റുപാടുകളിൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നാം ചിലപ്പോൾ ചിന്നിച്ചിതറി പരന്നൊഴുകുമെങ്കിൽ നാം നമ്മളിലേക്ക് പടർന്നു കയറുന്നത് രാത്രികളിലാണ്. രാത്രികളുടെ നിശബ്ദതകളാണ് ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത പലതും നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഉറക്കത്തിനിടയിൽ ഒന്ന് ഉണർന്നു പോകുന്ന ആൾ പിന്നീട് ഉറക്കം വന്നില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ്. അങ്ങനെ ഉണരുന്ന മഹത്തുക്കളായ ആളുകൾ ആ ഇരുട്ടിലാണ് അവരെ അന്വേഷിച്ചത്, സത്യത്തിന്റെ പൊരുൾ തേടിയത്. അതുകൊണ്ട് ഇരുട്ടിനെയും സ്നേഹിക്കണം. കാരണം വെളിച്ചം ചിലപ്പോൾ നമ്മളെ കബളിപ്പിച്ചെന്ന് വന്നേക്കാം, ഇരുട്ട് അങ്ങനെ കബളിപ്പിക്കാറില്ല. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ദേ ഈ ബില്ലെന്ന് നോക്കിയേ.
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: You in the radio 91.2.

0: മാറ്റൂ. പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷ്യർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
4: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
3: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8-17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
6: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9-8-4-6-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ഉൽപ്പന്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഇസേ തേണ്ടറിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇന്ന് നമുക്കൊരു കഥയിലൂടെ തുടങ്ങിയാലോ. ഒരിക്കല് ഒരു കൊച്ചാൺകുട്ടി ഒരു ചിത്രശലഭത്തിൻ്റെ കൊക്കൂൾ നിരീക്ഷിക്കുകയായിരുന്നു. ആ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തു വരാൻ ആ ചിത്രശലഭം വല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ അവന് പാവം തോന്നി. അവനൊരു കത്രികയെടുത്ത് ആ കൂട് പതുക്കെ മുറിച്ചു തുറന്നു. ചിത്രശലഭം എളുപ്പത്തിൽ പുറത്തു വന്നു. പക്ഷെ അതിന്റെ ചിറകുകൾ ചുരുങ്ങിയ നിലയിലായിരുന്നു. അതിന് പറക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ആ ഇടുങ്ങിയ കൂടിനുള്ളിൽ നിന്നും പുറത്തു വരാൻ നടത്തുന്ന കഠിനമായ പരിശ്രമമാണ് അതിന്റെ ചിറകുകളിലേക്ക് രക്തം എത്തിക്കുന്നതും പറക്കാൻ അതിന് കരുത്ത് നൽകുന്നതും. ആ ഒരു കഷ്ടപ്പാട് ഒഴിവാക്കിയപ്പോ ശലഭത്തിന് അതിന്റെ ശേഷി തന്നെ നഷ്ടപ്പെട്ടു. നമ്മളുടെ ജീവിതവും പ്രണയവും ഇതുപോലെയാണ്. ചില വീഴ്ചകളും വേദനകളും നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാകാം. ആ ഒരു ചിത്രശലഭത്തെ പോലെയാണ് ചിലപ്പോഴൊക്കെ നമ്മളുടെ പ്രണയവും. ഒരു തകർച്ചയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കൂട് വല്ലാതെ ഇടുങ്ങിയതാണെന്ന് തോന്നാം. പക്ഷെ ആ വേദനകളെയൊക്കെ അതിജീവിച്ച് പുറത്തു വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ മനോഹരമായി പറക്കാൻ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രണയത്തിലെ രണ്ടാമത്തെ അവസരങ്ങളെ കുറിച്ചിട്ടാണ്. എ സെക്കൻഡ് ചാൻസ് ഉണ്ടാവും. ഒരാൾക്ക് നമ്മൾ രണ്ടാമതൊരു അവസരം നൽകുമ്പോൾ അത് വെറും ഒരു മാപ്പ് കൊടുക്കൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പുതിയൊരു ആകാശം അവർക്കായി തുറന്നു കൊടുക്കലാണ്. പക്ഷേ ഒരു രണ്ടാം വരവിൽ നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഒരു ബ്രേക്കിന് ശേഷം

വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 ഇസി തെൻട്രൽ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ബ്രേക്കിന് മുമ്പ് നമ്മൾ ആ ഒരു ചിത്രശലഭത്തിന്റെ കഥയൊക്കെ പറഞ്ഞു നിർത്തിയില്ലേ? പ്രണയത്തില് ഒരാൾക്ക് രണ്ടാമതൊരു അവസരം അഥവാ സെക്കൻഡ് ചാൻസ് നൽകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആ ഒരു പഴയ പുസ്തകം മടക്കി വെക്കുക, എന്നിട്ട് പുതിയൊന്ന് തുറക്കുക എന്നതാണ്. അതിനെക്കുറിച്ച് അല്പം വിശദമായി പറഞ്ഞാൽ, നമ്മളൊരാൾക്ക് മാപ്പ് കൊടുത്തു അല്ലേ, അവരെ ജീവിതത്തിലേക്ക് തിരികെ വിളിച്ചു. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ചെറിയ വഴക്കുണ്ടാകുമ്പോൾ, അന്ന് നീ എന്നെ ചതിച്ചതല്ലേ, അന്ന് നീ എന്നോട് നുണ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പഴയ പഴയ കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന ആ ഒരു ബന്ധം അവിടെ തീർന്നു അല്ലേ. നിങ്ങൾ ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് നൽകിയാൽ പഴയ തെറ്റുകൾക്ക് അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് ഉറപ്പിക്കണം. പഴയ കാര്യങ്ങൾ ആയുധമാക്കി മാറ്റരുത്, അത് ആ ബന്ധത്തിന്റെ വേരറുക്കും. ഞാൻ നിനക്ക് രണ്ടാമതൊരു അവസരം തന്നതാണല്ലോ എന്നൊരു ഔദാര്യം എപ്പോഴും കാണിക്കുന്നത് പങ്കാളിയെ മാനസികമായി തളർത്തും. പകരം നമ്മൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമാണിതെന്ന് ഓർക്കുക. ആ പഴയ തെറ്റ് ചെയ്ത വ്യക്തിയല്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന ഒരു വിശ്വാസം വളർത്തിയെടുക്കുക. ഓരോ ദിവസവും പുതിയൊരു തുടക്കമായിരിക്കണം. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ദേഷ്യപ്പെടുന്നത് തന്നെ നമ്മളുടെ സമാധാനം കളയും. അത് വലിച്ചെറിയുമ്പോഴാണ് ആ ഒരു ചിത്രശലഭത്തെ പോലെ നമുക്ക് ഫ്രീ ആയി പറക്കാൻ കഴിയുന്നത്. അതേ കൂട്ടുകാരെ, നമുക്ക് മാപ്പ് നൽകുക എന്നത് വലിയൊരു കാര്യമാണല്ലേ. പക്ഷേ ആ ഒരു മാപ്പിന് ശേഷം പഴയ മുറിവുകൾ മാന്താതിരിക്കുക എന്നതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം. ഇനി നമുക്ക് പ്രണയത്തെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും ഒക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം അല്ലേ.

വെൽക്കം ബാക്ക് പാർട്ട്നേഴ്സ്. ഇത് എന്റെ റേഡിയോ 91.2 ഇസേ തെണ്ടറിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി ഈ ഒരു സെക്കൻഡ് ചാൻസ് യാത്രയിലെ ഏറ്റവും നിർണായകമായ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടന്നാലോ. ഇത് പ്രണയത്തിന്റെ മാത്രം കാര്യമല്ല കേട്ടോ, ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പോയിന്റ് മറ്റൊന്നുമല്ല, വിശ്വാസം എന്ന നൂൽപ്പാലം പടിപടിയായി മാത്രം പണിയുക. നോക്കൂ, ഒരു ഗ്ലാസ് പാത്രം താഴെ വീണ് ഒടിഞ്ഞു പോയാൽ നമ്മൾ അത് ഒട്ടിച്ചു വെക്കും. പക്ഷെ എത്ര നന്നായി ഒട്ടിച്ചാലും അതിലൊരു വിള്ളലൊക്കെ ബാക്കിയുണ്ടാകും. പ്രണയവും അതുപോലെ തന്നെയാണ്. ഒരിക്കൽ തകർന്ന വിശ്വാസം തിരിച്ചെടുക്കുക എന്നത് ഒരു മാജിക് പോലെയോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടാലോ സംഭവിക്കുന്ന ഒന്നൊന്നും അല്ല. നിങ്ങൾ ഒരാൾക്ക് രണ്ടാമതൊരു അവസരം നൽകിയ ഉടനെ തന്നെ പഴയതുപോലെ എല്ലാം പെർഫെക്റ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കരുത്. മുറിവുണങ്ങാൻ സമയമെടുക്കും. അത് പങ്കാളിക്കും നിങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. നീ പഴയ പോലെ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പരാതിപ്പെടുത്തുന്നതിന് മുമ്പ് ആ ഒരു സ്നേഹം തിരികെ വരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കുക. വിശ്വാസം വീണ്ടും വളരണമെങ്കിൽ അവിടെ മറച്ചുവെക്കലുകൾ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് അവസരം ലഭിച്ച വ്യക്തി കൂടുതൽ സത്യസന്ധനാകണം. പഴയ കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. ചെറിയ നുണകൾ പോലും വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. ഒരു സെക്കൻഡ് ചാൻസ് നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു സംശയത്തെ ഒരു ശീലമാക്കരുത്. പങ്കാളിയുടെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യുകയോ എപ്പോഴും എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് ആ ഒരു ബന്ധത്തെ വീണ്ടും ഇങ്ങനെ ശ്വാസം മുട്ടിക്കും. പകരം അവർക്ക് നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ നൽകുക. വിശ്വാസം എന്നത് വലിയൊരു മലയാണ്. അത് ഒറ്റയൊരടിക്ക് ഓടിക്കയറാനൊന്നും കഴിയില്ല. ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പരസ്പരം വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കുക. ഇന്നൊരു കാര്യം സത്യമായി പറഞ്ഞു, നാളെ മറ്റൊന്ന്. അങ്ങനെ ആ ഒരു സ്നേഹത്തിന്റെ അടിത്തറ കൂടുതൽ ബലമുള്ളതാക്കി മാറ്റാം. മനസ്സിൽ എന്തെങ്കിലും ഒരു ഭയമോ ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ച് വീർപ്പ് മുട്ടിക്കരുത്. പങ്കാളിയോട് തുറന്നു പറയുക, എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ചെറിയൊരു പേടിയുണ്ടെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ഒരു തുറന്നു പറച്ചിലൂടെയാണ് നിങ്ങൾക്കിടയിലുള്ള ദൂരം ഇങ്ങനെ കുറയുന്നത്. തകർന്നു പോയൊരു കൊട്ടാരം വീണ്ടും പണിയുമ്പോൾ പഴയതിനേക്കാൾ ഭംഗിയും കരുത്തും അതിനുണ്ടാകണം. അതിനു വേണ്ടത് ക്ഷമയാണ്. ഓരോ കല്ലും ശ്രദ്ധിച്ചു വെച്ചാൽ ആ ഒരു വിശ്വാസം പിന്നീട് ഒരിക്കലും തകരില്ല. ഒരു ബന്ധത്തിൽ സ്നേഹത്തിനേക്കാൾ വലുതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസം തിരികെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ചാൻസ് ഒരു വൻ വിജയമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ആ ഒരു സെക്കൻഡ് ചാൻസിലൂടെ കടന്നു പോകുന്നവർക്കായി നിങ്ങളുടെ ആ ഒരു പ്രണയം ബ്യൂട്ടിഫുൾ ആക്കാൻ നല്ല നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്താട്ടോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പഴയ കാര്യങ്ങൾ മറക്കുന്നതിനെ കുറിച്ചും വിശ്വാസം പടിപടിയായി കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരാൾക്ക് രണ്ടാമതൊരു അവസരം നൽകുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നതിലൊക്കെ ആയിരിക്കാം അല്ലെ. പക്ഷെ ആ ഒരു ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ സ്വന്തം സന്തോഷം എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? രണ്ടാമതൊരു അവസരം നൽകുക എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. അത് മറ്റൊരാളോടുള്ള ദയയല്ല, മറിച്ച് നിങ്ങളുടെ പ്രണയത്തോടുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഇര എന്ന ഭാവത്തിൽ ആ ഒരു ബന്ധത്തിൽ തുടരരുത്. നിങ്ങൾ സന്തോഷവാനോ സന്തോഷവതി ആണെങ്കിൽ മാത്രമേ ആ ഒരു പ്രണയത്തിന് വെളിച്ചമുണ്ടാവുകയുള്ളൂ. പ്രണയമാണെന്ന് കരുതി എന്തും സഹിക്കണമെന്നല്ല, പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ അതിർവരമ്പുകൾ വേണം. എനിക്കിത് ഇഷ്ടമല്ല, എന്നെ ഇത് വേദനിപ്പിക്കുന്നു എന്ന് തുറന്നു പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെക്കൻഡ് ചാൻസും വിജയകരമാകില്ല. പങ്കാളിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ നിങ്ങളുടെ ഹോബികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, കരിയർ എന്നിവയ്ക്കും നിങ്ങൾ സമയം നൽകുക. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുമ്പോഴാണ് ആ ഒരു ബന്ധത്തിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. ആ ഒരു ചിത്രശലഭത്തിന്റെ കഥ പറഞ്ഞത് ഓർമ്മയില്ലേ? അതിന് സ്വന്തമായി ചിറകടിക്കാൻ കരുത്തുണ്ടായാൽ മാത്രമേ അതിന് ആകാശം കീഴടക്കാൻ കഴിയുകയുള്ളൂ. ഈ സെക്കൻഡ് ചാൻസ് നിങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണോ അതോ സന്തോഷിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഒരവസരം നൽകി എന്നതുകൊണ്ട് മാത്രം മോശം സാഹചര്യങ്ങളിൽ സഹിച്ചു നിൽക്കണമെന്ന് അർത്ഥമില്ല. നിങ്ങളുടെ സമാധാനത്തിനാണ് ഒന്നാമതായി മുൻഗണന നൽകേണ്ടത്. മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. നിങ്ങളിൽ നിറയുന്ന ആ ഒരു സന്തോഷം വേണം നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്കും പടരാൻ. ഒരാൾക്ക് രണ്ടാമതൊരു അവസരം നൽകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വസന്തകാലമാകട്ടെ, അല്ലാതെ മറ്റൊരു വേനലായി മാറരുത്.

തിരികെത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഇസേ തെണ്ടറിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമ്മൾ തുടങ്ങിയത് ആ ഒരു ചിത്രശലഭത്തിന്റെ കഥ കൊണ്ടായിരുന്നല്ലോ. ആ കഥയിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം. നമ്മളുടെ ജീവിതത്തിലും പ്രണയത്തിലും ഒക്കെ ഉണ്ടാകുന്ന മുറിവുകൾ ആ ഒരു ചിത്രശലഭത്തിന്റെ കൂടിന് തുല്യമാണ്. ആ ഒരു കൂടിനുള്ളിൽ കിടന്ന് അത് അനുഭവിച്ച വേദനയും വെപ്രാളവും ഒക്കെയാണ് പിന്നീട് അതിന് ആകാശങ്ങളിലേക്ക് പറക്കാനുള്ള കരുത്ത് നൽകിയത്. അതുപോലെ തന്നെയാണ്

ാണ് കൂടുതൽ കരുത്തുള്ളവരായി മാറുകയാണ്. അവർ ചിത്രശലഭം അതിന്റെ ചിറകുകൾ ആദ്യമായി വിടർത്തുന്നത് പോലെ പുതിയ പ്രതീക്ഷകളോടെ പുതിയ സ്വപ്നങ്ങളോടെ വേണം നിങ്ങൾ ആ ഒരു രണ്ടാം വരവിനെ വരവേൽക്കാൻ. രണ്ടാമതൊരു അവസരം നൽകുക എന്നത് ആ ഒരു വ്യക്തിയെ അന്ധമായി വിശ്വസിക്കലല്ല, മറിച്ച് മാറ്റത്തിന് ഒരു ചാൻസ് കൂടി നൽകലാണ്. ആ ഒരു യാത്രയിൽ പഴയ മുറിവുകൾ നിങ്ങളെ തളർത്താതിരിക്കട്ടെ. ആകാശത്തിന്റെ നീലമയിലേക്ക് ചിറകടിച്ചു ഉയരുന്ന ആ ചിത്രശലഭത്തെ പോലെ നിങ്ങളുടെ പ്രണയവും എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മനോഹരമായി പറക്കട്ടെ. മറ്റൊരാൾക്ക് മാപ്പ് നൽകുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയാണ് സ്വതന്ത്രമാക്കുന്നത്. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ വിരിയുന്ന പ്രണയത്തിന് എന്നും വസന്തത്തിന്റെ ഗന്ധമായിരിക്കും. അപ്പോ ഇന്നത്തെ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൊരു കുഞ്ഞു പൂമ്പാറ്റയെ പോലെ ഇരുന്നൊന്ന് ചിറകടിക്കട്ടെ. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമായിരുന്നു കേട്ടോ. വീണ്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. ആരെയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.